പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം എ വി രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മ തിയേറ്റർ മടത്തും ഭാഗം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ചിന്തയുടെ വലുപ്പം. ശുഭദിനം. നമ്മെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ യുക്തി ചിന്തയാണ്. അതായത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവാണ്. നമ്മുടെ മനുഷ്യത്വം ഉറപ്പിക്കാൻ നാം യുക്തിപരമായി ചിന്തിച്ചേ പറ്റൂ. അതിനാവട്ടെ നല്ല പരിശ്രമം ആവശ്യവുമുണ്ട്. മൃഗങ്ങൾക്ക് മൃഗത്വം ഉറപ്പിക്കാൻ അവരുടെ സഹജവാസന മതി. എന്നാൽ സഹജവാസന കൊണ്ട് മാത്രം മനുഷ്യന് അതിജീവിക്കാൻ കഴിയില്ല. അവൻ ബോധപൂർവം ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഉദ്ദേശം എന്താണെന്ന് മനുഷ്യൻ സദാ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത ദിവസം, അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അടുത്ത ഒരു വർഷം എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടേ മനുഷ്യന് മുന്നേറാനാവും. ഒരു മൃഗവും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, സഹജവാസന കൊണ്ട് മാത്രം മനുഷ്യന് പൂർണ്ണ ജീവിതം നയിക്കാനാവില്ല. അതിന് യുക്തിചിന്ത കൂടിയേ തീരൂ. അതെ, യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യനിലെ മനുഷ്യത്വത്തെ വളർത്തുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ആനന്ദകരമാവട്ടെ.

0: എ വി രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മ തിയേറ്റർ മടത്തും ഭാഗം തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ ഹിമാലയം എന്ന കവിത കേൾക്കാം. ആലാപനം ഗായത്രി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കൊട്ടിയൂർ പെരുവണ്ണാൻ സ്ഥാനികനായ മണത്തണ സ്വദേശി അരുൺ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 സ്മൃതി ഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരത്തിൽ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലോപ്പിള്ളിയുടെ കവിത ഹിമാലയം ആലപിക്കുന്നത് ഗായത്രി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലോപ്പിള്ളിയുടെ കവിത ഹിമാലയം, ആലപിച്ചത് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂൺ 16. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 16 വർഷത്തിലെ 167-ാം ദിനമാണ്. ജൂൺ 16 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1903 ഫോർഡ് മോട്ടോർ കമ്പനി സ്ഥാപിതമായി. 1963 വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിതയായി. 1977 ഓറക്കിൾ കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിച്ചു. 1999 മൗറി സ്ക്രീൻ 100 മീറ്റർ 9.79 സെക്കൻഡ് കൊണ്ട് ഓടി പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. പണ്ഡിതൻ, രസതന്ത്ര ശാസ്ത്രജ്ഞൻ, വ്യവസായ സംരംഭകൻ എന്നീ നിലകളിൽ അറിയപ്പെട്ട പ്രഫുല്ല ചന്ദ്രറായ്, മലയാള ചലച്ചിത്രരംഗത്തെ പ്രശസ്ത നടൻ സുകുമാരൻ തുടങ്ങിയവരുടെ ചരമദിനം ജൂൺ 16.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

വചനാമൃതം. വികാരപരമായി കറുപ്പ് ഒരു മോശം നിറമാണ്. എന്നാൽ ഓരോ ബ്ലാക്ക് ബോർഡുകളുമാണ് വിദ്യാർത്ഥികളുടെ ജീവിതം ശോഭനമാക്കുന്നത്. APJ അബ്ദുൽ കലാം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് June 16, മിഥുനം 2, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ലോകത്തെയാകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. 107 ദിവസം നീണ്ടുനിന്ന സംഘർഷം അവസാനിപ്പിച്ച് ശാശ്വത സമാധാനത്തിലേക്ക് വഴി തുറന്ന കരട് കരാർ അമേരിക്കയും ഇറാനും അംഗീകരിച്ചു. ധാരണാപത്രത്തിൽ വെർച്വലായി ഒപ്പിട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ച സ്വിസ് നഗരമായ ജനീവയിൽ പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ആതിഥേയത്വത്തിലാകും ഔദ്യോഗിക കരാറൊപ്പിടൽ ചടങ്ങ്. ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് വെള്ളിയാഴ്ച തുറക്കുമെന്നും പാത ടോൾരഹിതമാകുമെന്നും ട്രംപ് തിങ്കളാഴ്ച അറിയിച്ചു. എന്നാൽ ഹോർമൂസിൽ ടോൾ പിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാൻ US സമാധാന കരാർ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഹോർമൂസ് വഴി സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കുന്നതിനും വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അന്തിമ കരാറിലെത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്കായി ഇന്ത്യ കാത്തിരിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. ചൈന, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് ഉർദുഗാൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി സയനോ തകായിച്ചി തുടങ്ങിയവരും ഗൾഫ് രാഷ്ട്ര നേതാക്കളും കരാറിനെ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർസ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യമുണ്ടാവുക. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 225 KSRTC ബസ്സുകളിൽ 182 എണ്ണത്തിലാണ് സൗജന്യ യാത്രയുള്ളത്. മോഹൻജദാരോയിൽ നിന്ന് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടെടുത്ത ചരിത്രശില്പത്തിലും സദാചാരം ആരോപിച്ചുള്ള വിചിത്ര നടപടി തിരുത്തി NCERT. 4500 വർഷത്തിലേറെ പഴക്കമുള്ള BC 2600 നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ചരിത്രപ്രസിദ്ധ വെങ്കലശില്പമായ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ നഗ്നത മറച്ച് NCERT പുതിയ പാഠപുസ്തകമിറക്കിയത് വൻ വിവാദമായിരുന്നു. ഇതോടെയാണ് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വികല ചിത്രം നീക്കാനും യഥാർത്ഥ ശില്പത്തിന്റെ ചിത്രം തന്നെ 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനും ഉന്നതതലത്തിൽ തീരുമാനമായത്. പുരാതന ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരം ചരിത്രശില്പങ്ങളുള്ളപ്പോഴാണ് NCERTയുടെ വിചിത്ര നടപടിയെന്നതാണ് വിവാദമുണ്ടാക്കിയത്. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ പരീക്ഷണം വിജയകരം. ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. കരയിലുള്ള ലക്ഷ്യം തകർക്കാനുള്ള ദീർഘദൂര മിസൈലാണിത്. മിസൈൽ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ കുട്ടികളെ അസന്തുഷ്ടരാക്കുന്നുവെന്നും അത് അവരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 2027 നിയന്ത്രണം കൊണ്ടുവരാനാണ് പദ്ധതിയിടുന്നത്. പ്രശസ്ത നാടകപ്രവർത്തകൻ രാധൻ കണ്ണപുരം അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. കേരളത്തിലെ ഒട്ടേറെ നാടക സംഘങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാധൻ കണ്ണപുരം തീപ്പൊട്ടൻ, പെരുന്തച്ചൻ, നവരസനായകൻ, കോടീശ്വരൻ, ഉള്ളതു പറഞ്ഞാൽ, കിനാവിലൊരു കളിവീട് തുടങ്ങിയ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് സമുദായ ശ്മശാനത്തിൽ നടക്കും. കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിൽ 10-11 വാർഡുകളിൽ 2 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 4ഉം 8ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിട്ടുമാറാത്ത പനിയെ തുടർന്നാണ് കുട്ടികൾ തിങ്കളാഴ്ച തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. രോഗത്തിന്റെ ഉറവിടം അന്വേഷിച്ചു വരികയാണ്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ 3ാമതും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സർക്കാർ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. കോടതി അലക്ഷ്യ നടപടിയിൽ വിശദീകരണത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് നേരിട്ട് ഹാജരാകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. വിശദീകരണത്തിന് ഹാജരാകണമെന്ന നിർദ്ദേശത്തിൽ തെറ്റില്ലെന്ന് ജസ്റ്റിസ് കെ നടരാജൻ, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിലയിരുത്തി. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് നേരെ ആക്രമണം. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ രാജസ്ഥാനിലെ ജയ്പൂർ ഷഹീദ് സ്മാരകത്തിലാണ് സംഭവം. 100 ആക്രമണങ്ങളുണ്ടായാലും തങ്ങൾ നിശബ്ദരായിരിക്കില്ലെന്ന് ദീപ്കെ പറഞ്ഞു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജൂലൈ 6 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അന്ന് എല്ലാ പ്രതികളും ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. 13ഉം 16ഉം പ്രതികളായ സനീഷും സനിതും നൽകിയ വിടുതൽ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനാൽ സാക്ഷി വിസ്താരമുണ്ടാകില്ല. ഇന്നു മുതൽ ജൂലൈ 2 വിചാരണ നടത്താൻ വിചാരണ കോടതി നേരത്തെ തീരുമാനിച്ചിരുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി AI ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ കുടിശ്ശിക തുക പദ്ധതിയുടെ നടത്തിപ്പുകാർ നൽകാത്തതിന് കാരണമറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 36.95 കോടി കിട്ടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഉപകരാറുകാരായ ബാംഗ്ലൂരുവിലെ SRIT ഇന്ത്യ ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് AA സിയാദ് റഹ്മാന്റെ നിർദ്ദേശം. ഷിഗെല്ല ബാധിച്ച് തൃശൂരിൽ ഒരാൾ കൂടി മരിച്ചു. കൊടകര കുഴിക്കാണിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാപ്രാണം സ്വദേശി ചെമ്പോത്തുംപറമ്പിൽ വീട്ടിൽ അബ്ദുൾ ജമാൽ റിയാസാണ് മരിച്ചത്. മരിച്ച ശേഷമാണ് രോഗം തിരിച്ചറിഞ്ഞത്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. വെള്ളിയാഴ്ച രാത്രിയിൽ വയറിളക്കവും പനിയും ബാധിച്ചാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇദ്ദേഹം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ശനിയാഴ്ച 6 മണിയോടെ മരിച്ചു. മലപ്പുറം ജില്ലയിൽ ഒരു ഷിഗെല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം വടക്കേമണ്ണ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 7 വയസ്സുകാരൻ ആർജവാണ് തിങ്കളാഴ്ച മരിച്ചത്. ഇതോടെ ജില്ലയിൽ ഈ സീസണിൽ ഷിഗെല്ല ബാധിച്ച് മരിച്ചവർ 2. കൊട്ടിയൂരിലേക്കെത്തുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ നികുതി തട്ടിപ്പ് വ്യാപകമാകുന്നു. തിങ്കളാഴ്ച രാവിലെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ നികുതി വെട്ടിച്ച വാഹനം പിടിച്ചു. ഇരിട്ടി പയഞ്ചേരി മുക്കിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിന്റെ നമ്പർ പതിച്ച ട്രാവലർ രജിസ്ട്രേഷനും നികുതിയും അടക്കാതെ അനധികൃതമായി സർവീസ് നടത്തിയത് കണ്ടെത്തിയത്. RTO കസ്റ്റഡിയിലെടുത്ത വാഹനം നടപടികൾക്കായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂവുടമകളുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. ഭൂവുടമ പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് സമർപ്പിക്കും. ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം അഥവാ വലിയ വട്ടളം പായസം നിവേദിക്കുക. തിങ്കളാഴ്ചയും വലിയ ഭക്തജന തിരക്കാണ് അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരാണ് ഏറെയും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 21ാം തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയിലെ പ്രഗത്ഭ സംഗീതജ്ഞർ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കഥാകാരൻ T. പത്മനാഭൻ, മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, പയ്യന്നൂർ നഗരസഭാധ്യക്ഷൻ സരിൻ ശശി, മീര വിജയ് തുടങ്ങിയവർ പങ്കെടുക്കും. കടലിൽ കുളിക്കുന്നതിനിടെ 5 വൈകിട്ട് കാണാതായ 2 യുവാക്കളുടെയും മൃതദേഹം കണ്ടെത്തി. ചങ്ങനാശ്ശേരി ചീരംചിറ ചാത്തൻതറ അങ്കിത്, കോട്ടയം ചിങ്ങവനം തേമ്പളിൽ അപ്പുട്ടി അബ്രഹാം എന്നിവരുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ചിത്താരി അഴിമുഖ പരിസരത്ത് പുഴയിൽ നിന്ന് തീരദേശ പോലീസും നാട്ടുകാരും കണ്ടെടുത്തത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് അതിഥി മന്ദിരം പണിയുന്ന കാര്യം പരിഗണിക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. 5 ക്ഷേത്ര ദർശനത്തിനെത്തിയ അദ്ദേഹത്തോട് ഭാരവാഹികൾ ആശയമുന്നയിച്ചപ്പോഴാണ് മറുപടി നൽകിയത്. ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനാവുന്ന സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. എന്യൂമറേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്ന 1ാംഘട്ട ഭവന സെൻസസ് ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിനു മുന്നോടിയായി സ്വയം വിവരം നൽകൽ പ്രക്രിയയാണ് ഇന്ന് തുടങ്ങുക. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് F ടുണീഷ്യയെ ആധികാരികമായി തോൽപ്പിച്ച് സ്വീഡൻ. 5-1 വിജയം. മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സിനെ 2-2 തളച്ച് ജപ്പാൻ. ലോക റാങ്കിങ്ങിലെ 3ാം സ്ഥാനക്കാരും നിലവിലെ യൂറോ ചാമ്പ്യന്മാരുമായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. ആദ്യ ലോകകപ്പിനെത്തിയ കേപ്പ് വെർദെ റാങ്കിങ്ങിൽ 64ാം സ്ഥാനക്കാരാണ്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ ഈജിപ്ത് 1-1 സമനിലയിൽ തളച്ചു. ത്രിരാഷ്ട്ര പരമ്പരയിൽ സൂപ്പർ ഓവറിൽ ഇന്ത്യയെ കീഴടക്കി ശ്രീലങ്ക. നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ US തോൽപ്പിച്ച് ഇന്ത്യ. പൂൾ എയിലെ ആദ്യ മത്സരത്തിൽ 3-2 ഇന്ത്യൻ വനിതകളുടെ ജയം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഗാനം സുന്ദരകാന്ഠമായി ഒഴുകുന്നു നാമം. രചന മുരളി മുഴക്കുന്ന്. സംഗീതം കലാമണ്ഡലം അജിത് കുമാർ. പാടിയത് സോണിയ ശ്യാം.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദ ബന്ധത്തിനും ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 രാവിലെ 6 മുതൽ രാത്രി 12 വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം

0: തുടർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 വർഷവും സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിരിലൻ സോവിയുമായി ഗോൾ വല കാത്ത കേപോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19 മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65 മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
3: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുന്നത്. വരും ദിവസങ്ങളിൽ പത്മവിഭൂഷൺ, ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ടി.എം. കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജിയം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തി

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുദ്ര ആംഫി തിയേറ്ററിൽ പ്രതിമാസ കലാ സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കുന്നു. ആധുനിക രീതിയിലുള്ള ശബ്ദ സൗകര്യങ്ങളും മറ്റും ഒരുക്കിയിട്ടുള്ള തിയേറ്ററിലെ പരിപാടികൾക്ക് താൽപ്പര്യമുള്ളവർ ആംഫി തിയേറ്റർ മാനേജർ വശം മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9446231548. നമ്പർ ഒരിക്കൽ കൂടി 9446231548. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കതിരൂരിലെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നതിന് ട്യൂട്ടർമാരെ നിയമിക്കുന്നു. മുഖാമുഖം ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 10:30 പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ ത്രിദിന ചികിത്സാ ക്യാമ്പ് ഈ മാസം 18 മുതൽ 20 വരെ നടക്കും. വിശദ വിവരങ്ങൾക്ക് 9037301131 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8590605271 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം റവന്യൂ വകുപ്പ് പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്ന MBA ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 8547610005 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കരിയാട് നമ്പ്യാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ മലയാളം, ജൂനിയർ ഇക്കണോമിക്സ് അധ്യാപക ഒഴിവുണ്ട്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9496415675. നമ്പർ ഒരിക്കൽ കൂടി 9496415675. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയർ ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 24ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ആശാവർക്കറെ നിയമിക്കും. 12ാം വാർഡിൽ സ്ഥിര താമസക്കാരും വിവാഹിതരുമായിരിക്കണം. അഭിമുഖം ഈ മാസം 22ാം തീയതി രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിൽ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ

0: ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം. നാട്ടുവിശേഷം. കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത ശിവഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷം ഇന്ന് നടക്കും. ക്ഷേത്രം തന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ചെറുപുഴ അയ്യപ്പക്ഷേത്രം പ്രതിഷ്ഠാദിനോത്സവം ഈ മാസം 22 ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. പാട്യം കൊങ്ങാറ്റ ചക്രപാണി ക്ഷേത്രം പ്രതിഷ്ഠാദിനോത്സവം ഈ മാസം 25 മുതൽ 27 വരെ നടക്കും. ഈസ്റ്റ് പള്ളൂർ അവറോത്ത് വേട്ടയ്ക്കൊരുമകൻ ചുഴലി ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാകർമ്മവും ശുദ്ധികലശവും ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. ക്ഷേത്രം തന്ത്രി തെക്കിനെയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അഞ്ചരക്കണ്ടി കാവിൻമൂല പലേരി അമ്പലം മഹാശിവക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 8 മണിക്ക് രുദ്രാഭിഷേകവും പൂജയും തുടർന്ന് പ്രസാദ വിതരണവും നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
8: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
7: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ഡൈറ്റൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
8: യെസ്
7: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
8: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
7: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
8: 9447-371-836,
7: 8078-502-836.
9: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
10: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
11: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം.

എൻ്റെ പേര് അരുൺ, എൻ്റെ സ്വദേശം മണത്തണ, ഞാനിവിടെ പെരുവണ്ണാൻ സ്ഥാനീനാണ് കൊട്ടിയൂര്. അപ്പം നമ്മൾ ചെയ്യേണ്ട ചടങ്ങുകളെന്ന് വെച്ചാൽ കൊട്ടിയൂര് പ്രക്കുഴം മുതൽ കലശാട്ട് വരാം. കലശാട്ട് കഴിഞ്ഞിട്ടുണ്ട് ചടങ്ങ്. അപ്പോൾ പ്രക്കുഴത്തിന് നമ്മൾ വരണം ആയിലാറുകാവിലെ മുന്നിൽ വെച്ച് മറ്റേ തന്നെയും കൂടി ചടങ്ങ്. അത് നമ്മൾ ഏഴ് സ്ഥാനികന്മാരാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നീരോന്നലത്ത് അതേ ചടങ്ങ്, അന്നാന്ന് പെരുമാക്ക് നീര് നനക്കുന്ന ചടങ്ങുണ്ടാവുക, അതിലെല്ലാം നമ്മൾ ഭാഗമാക്കാണ്, അതിൽ പങ്കെടുക്കേണ്ടതാണ്, ചടങ്ങ് ചെയ്യാനുണ്ട്. പിന്നെ അതിനുശേഷം ഭണ്ണാര നിലത്ത് മണത്തണയെന്നില്ലേ, ഭണ്ണാര നിലത്തിന് ഭഗവതീൻ്റെ ഗോലം ധരിച്ച് താക്കോൽ കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ നമ്മൾ പെരുവണ്ണാൻ എടുത്ത് സ്ഥാനീകരണം ചെയ്യേണ്ടത്. അത് ഞാനത് ചെയ്യൽ പാരമ്പര്യമായിട്ട് നമ്മൾ പെരുവണ്ണാൻ സ്ഥാനം വഹിച്ചു വരുന്ന തറവാട്ടാണ്. അപ്പോൾ ഇത് ഭാഗമായിട്ട് കുറേ ചടങ്ങുകൾ, ഇനിയിപ്പോൾ ഇളനീരാട്ടായെന്ന് ചടങ്ങുണ്ട് നമുക്ക് കാവിൽ, അതായത് കൊട്ടേരിക്കാവിൽ മുത്തപ്പൻ വരവ് എന്നാണ് പറയുക, ഈ വീരഭദ്രൻ്റെ. അപ്പോൾ അതിൽ നിന്ന് രഹസ്യമായിട്ടില്ല, കാവിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. പിന്നെ അതിന് ശേഷം ഇങ്ങനെ നമ്മളിവിടെ വേണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുളങ്ങരയത്ത് എന്ന് പറയുന്നൊരു അമ്പലമുണ്ട് മണത്തണ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തറവാടിൻ്റെ ഭണ്ണാർ അടിച്ചുപൊട്ടി കലശമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് പറയാനും പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ കൊട്ടിയൂരിനെ സംബന്ധിച്ചെല്ലാം രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ എല്ലാം തുറന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനീയ എന്ന രീതിയിൽ ഈ അമ്പലമായി ലയോത്സവമായി ഒരു ഭാഗമാക്കാം. അന്ന് കഴിയുമ്പോഴേയും തുടക്കം മുതൽ അവസാനം വരെ നമ്മളിവിടെയുണ്ടാവും, എല്ലാത്തിലും പങ്കുചേരണം. കുറേ ആളുണ്ടാവും ഇവിടെ, രാത്രി വൈകുന്നേരം കുറേ ആൾ തമ്പടിച്ച് നിൽക്കും. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമായിരിക്കും ആ സമയത്ത്. കൊട്ടേരിക്കാവിലെ ഒറ്റപ്പലാൻ്റെ കൂടെയില്ലേ അവരുണ്ടാവും. അപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങളായിട്ടാണ് പറയുക, ചൂട്ടയെല്ലാം കത്തിച്ച് ഒരു ഭയാനകമായ രൂപത്തിലാണ് വരിക ആ സമയത്ത്. അത് പുറങ്കലയെന്ന് പറയുന്ന സ്ഥാനീയനുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം കൊട്ടേരിക്കാവിൽ പെരുവണ്ണാനും പുറങ്കലേനും, പിന്നെ നമ്മളാണ് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പൈങ്കുറ്റി വെക്കണം അവിടെ, നമ്മളവിടെ പൈങ്കുറ്റി വെച്ച് അതൊരു പ്രത്യേക ചടങ്ങുണ്ട് അവിടെ ചെയ്യണ്ടേ. ആദ്യം ചെയ്ത് പുറങ്കലേന മുത്തപ്പൻ്റെ ആ ഭീരഭദ്രൻ്റെ വേഷം ഉണ്ടാക്കി അപ്പുറം ഇപ്പുറം എടുത്തുമ്പോഴത്തും കൈ പിടിച്ച് ഒരു പ്രത്യേകതരം ശബ്ദത്തോടു കൂടിയിട്ട് അപ്പോഴത്തേക്കും ഒറ്റപ്പലാൻ്റെ ആൾക്കാർ റെഡിയായി നിൽക്കൂട, അതിൽ ചൂട്ട കത്തിച്ച് അങ്ങ് പോവുക. അതങ്ങനെ താഴോട്ട് ഭീരഭദ്രനും തിരുവഞ്ചേരിയിലേക്ക് ഇറങ്ങും, ബാക്കിയുള്ളവർ കോവിലകം കയ്യാലുണ്ട്. ഇവരെ കൂടിയില്ല, ഈ ഒറ്റപ്പലാൻ്റെ കൂടിയിലവർ കോവിലകം കയ്യാലെ പോയി. അവിടെ നിന്നുള്ള ഒരു പണ്ടത്തെ ഒരു രീതി എന്ന് പറയുക, തച്ചടക്കുക എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ്. വീരഭദ്രൻ വന്ന് ദശൻ്റെ തലയർത്തതിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക, അങ്ങനത്തെ ഒരു പ്രകൃതം ആയിരിക്കും ഇവിടെ മൊത്തത്തിലുണ്ടാവുക. അതിനുശേഷമാണ് ഇളനീരാടും, ഈ ചടങ്ങ് വന്നതിന് ശേഷമാണ് ഇളനീരാടും. ഇങ്ങനെ നമുക്ക് എല്ലാം ഇത് കേട്ടറിവ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഭീരഭദ്രൻ അതിനെ സങ്കല്പിക്കുന്നത് മുത്തപ്പൻ വരവ് എന്ന്, പക്ഷെ പൊതുവേ പറയുമ്പോൾ മുത്തപ്പൻ വരവ് എന്നാണ് പറയുക. ആ ശരിക്കും രൗദ്രഭാവത്തിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി എന്ന് വെച്ചാൽ, ഇത് വരുന്ന ഒരു അന്തരീക്ഷം എന്ന് വെച്ചാൽ സതീദേവി യാഗാഗ്നിയിൽ പോയി എന്നുള്ളൊരു ഇതെല്ലാം സാങ്കല്പികമായി നമ്മളിപ്പോൾ നമുക്ക് പറഞ്ഞു തന്നൊരു കഥ. ആ കഥേൻ്റെ അകത്ത് അല്ലെങ്കിൽ കേട്ടറിവാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റുള്ള ചില സമയം അത് അങ്ങനെയല്ല എന്ന് പറയരുത്, പക്ഷെ നമുക്ക് കേട്ടറിവ് വാമൊഴിയായിട്ട് പറഞ്ഞു തന്നതും കേട്ടറിവാണ്. അപ്പോൾ അത് ആ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉണ്ടാവുക ആ സമയത്ത്. ആ ഒരു പ്രതിനിധി വരുന്നത് ആ ഒരു അന്തരീക്ഷത്തിലുണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് കവന്ന് ഇങ്ങോട്ടേക്ക് എല്ലാവരും കൂടി വരുന്നൊരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ പിന്നെ അതിന് ശേഷമാണ് ഇളനീർ ആടുക. ഈ മുത്തപ്പൻ്റെ വരവ് വന്നതിന് ശേഷമാണ് ഇളനീർ അഭിഷേകം.

ഈ സോഷ്യൽ മീഡിയ എൻ്റെ വരവോട് കൂടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തു നിന്നും വൻ ജന്മം വലിയ തന്നെ പറഞ്ഞിട്ട് അവർക്കത് കറക്റ്റായിട്ട് ബോധിക്കുന്നില്ല. ഇവിടുത്തെ ചടങ്ങ് അതെന്ന് വെച്ചാൽ അവരെല്ലാം ചിന്തിക്കുന്നത് അവരെല്ലാം ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെ വലിയ അമ്പലത്തിൽ പോയിട്ടില്ല, അവരതാ ചിന്തിക്കുന്നത് ഇവിടെ വന്നാൽ നമുക്കെന്താ അങ്ങനെ പെട്ടെന്ന് കയറിക്കൂടെ അന്ത വിടാത്ത ഇതെങ്ങനെ ബ്ലോക്കാക്കി വെക്കുന്നു എന്നുള്ളൊരു രീതിയുണ്ട്. പക്ഷെ അതിവർക്ക് ഇവിടുത്തേനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇവിടെ ഒന്നിനൊന്നും സമയമില്ല, ഇത്ര സമയത്തിന് ചടങ്ങുകളാകുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. കാലത്ത് നേരത്തെ ഏകദേശം ഒരു സുമാറ് 9 മണിക്കാവാം അല്ലെ 10 മണിക്കാവാം അതിൻ്റെ ഉള്ളിൽ ആവും എന്നല്ലേ പറയാൻ പറ്റും. ഒന്നും ആർക്കും ഒരു കൃത്യമായി ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിൽ പോയാൽ ഇത്ര മണിക്ക് നട തുറക്കും, ഇത്ര മണിക്ക് ഇന്നേ പൂജ എന്ന് കാണൂലേ. അപ്പോൾ ഇവിടെ അത് കാണൂല. ഇവിടെ എല്ലാം ഈ നക്ഷത്രത്തങ്ങളും രാശിൻ്റെ എല്ലാം നോക്കിയിട്ടുള്ള ചടങ്ങുകളാണ്. 27 ദിവസത്തെ ഉത്സവങ്ങൾ ഈ വൈശാഖമാസത്തിലെ ഈ ഉത്സവം ഒരു അതാണല്ലോ പ്രത്യേകത. ഇവിടുത്തെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ നാനാജാതിയിൽപ്പെട്ടവർ എല്ലാ സമുദായത്തിനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇവിടെ ഇല്ലേ. 64 സ്ഥാനികന്മാരുണ്ട്, അതിൽ ഇവിടെ വേണ്ടപ്പെട്ട സ്ഥാനികന്മാരുണ്ട്. ഇവിടെ നിന്ന് ചൊല്ലി വിളിച്ചവർ, ഇവിടെ ആചാരം കൊടുത്തവർ, അവരൊക്കെയാണ് ഇവിടെ ഇല്ലത് ഇതുമായി ബന്ധപ്പെട്ടത്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞ 12 മാസത്തിൽ ഒരു മാസമാണ്, ഒരു മാസത്തിൽ ഈ 12 മാസം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു മാസത്തിലെ ഉത്സവമാണ്. ഒരു മാസം എത്തൂല, അതിൻ്റെ ഉള്ളിലാണ് ഉത്സവം. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകത. ആ ഒരു മാസം ഈ ഉത്സവം നടക്കുന്ന സമയത്ത് തന്നെ അനേകം ഇപ്പോൾ 100,000 പറയാം, നമുക്കിപ്പോൾ 2 പറയാൻ പറ്റില്ല, ഒരു സുമാറ് പറഞ്ഞ 100,000 കവിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെയൊക്കെ 2-3 ദിവസമായിട്ട് വമ്പിച്ച ജനാവലിയാണ്. പക്ഷേ മണത്തണ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടിയൂരമ്പലത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. ഇവിടുത്തെ എല്ലാ ഒരുവിധ എല്ലാ സ്ഥാനികന്മാരും മണത്തണയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാവുകൾ, തറവാടുകൾ എല്ലാം മണത്തണയാണ്. അപ്പോൾ ആ മണത്തണന്ന് മുതൽ ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് മുതൽ ഇങ്ങോട്ട് എല്ലാ വഴിയിലും ബ്ലോക്കാണ്. ഏറ്റവും കൂടുതൽ സാധാരണ പണ്ടെല്ലാം നമ്മളെല്ലാം ചെറുതിൽ കോഴിക്കോട്, വടകര, കൊയിലാണ്ടി ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് അങ്ങോട്ട് നിന്ന് വരുന്നത്, ഈ തെക്കോട്ട് നിന്ന് വരുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരം മുതൽ വരാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പ് ദേവസ്വത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കൊട്ടിയൂരമ്പലത്തിനെ കുറിച്ചിട്ടൊരു ഒരു വിവരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നാനാജാതി അല്ല നാനാ സ്ഥലത്തുനിന്നും പിന്നെ ഭക്തന്മാർ ഒഴുകി വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഏറ്റവും വലുത് സോഷ്യൽ മീഡിയ. അതിന് പേപ്പർ ആരും വായിക്കില്ല, എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണല്ലോ എല്ലാം ശ്രദ്ധ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വൻ ജലാവലി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കർണാടകക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ അവർ വരുന്നത്. പക്ഷെ അവർക്ക് ഇടി അറിയാത്തതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത്, അവിടെ അടിയാണ്. പക്ഷെ അതെല്ലാം തെറ്റായൊരു പ്രചരണമാണ്, അത് വേഗം തുടങ്ങണം, നിൽക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് ആചരണങ്ങൾ എന്താണോ, ഇവിടുത്തെ ചിട്ടകൾ എന്താണെന്ന് കൃത്യമായിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല. പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകാത്തൊരു രീതിയാണ്, പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വ്യത്യാസമാണ്, ഇവിടുത്തെ ചടങ്ങുകൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൃത്യമായിട്ട്. ഇവിടെ കന്നഡ അറിയുന്ന സ്റ്റാഫുകളുണ്ട്, അതിന് നിർദ്ദേശം കൊടുക്കുന്ന പോലീസ് അവരൊക്കെ ഉണ്ട്. അവർ ഭഗവാനെയും ഭഗവതീനെയും എഴുന്നള്ളിപ്പ് എന്നത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. അപ്പോൾ അതൊക്കെ അവർ വേറെ എന്തോ രീതിയിൽ ആസ്വദിക്കുന്നത്. ഇപ്പോൾ സെൽഫി, അതായത് മൊബൈൽ എടുത്ത് റീൽസ് എടുക്കേണ്ട ഒരു കണ്ടീഷനായിട്ട് ഇപ്പോൾ കൊട്ടിയൂരമ്പലം മാറിയിട്ടല്ലേ നമ്മളിവിടെ. ആ അവർ അതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ, നിങ്ങൾക്ക് അറിയാം സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ അവരെ കണ്ടൻ്റ് എല്ലാം വരുന്നത്. അവർ പ്രത്യേകിച്ചും ഷൂട്ട് ചെയ്യാനാണ് ഇവിടെ എന്താണെന്നുള്ളത്. പക്ഷേ ഇവിടെ പൂരമല്ല, മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും അല്ലെ കാവുകളിൽ നിന്നും വ്യത്യസ്തമായ ആരാധന സമ്പ്രദായമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവരത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഇത് മുന്നേ ദിവസം എല്ലാ സ്റ്റേറ്റിലേക്കും, അതായത് കർണാടകത്തിലൊക്കെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഇത് ചെയ്യണം എന്നില്ല, ഇത് ഇവിടുത്തെ ചിട്ടേനെ കുറിച്ചൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ലേ. അവർ വരുന്നവർ കൃത്യമായിട്ട് വന്ന് അതിൻ്റെ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ടാവില്ല വ്യത്യസ്ത രണ്ട് രീതിയിലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ചെയ്യുന്നത്.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ്പ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
1: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു.
3: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
1: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AI ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
1: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE

0: census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000+ ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തുപറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യമറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21-നാണ് യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പയ്യത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പയ്യത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

റേഡിയോ ആറ്റ് സ്കൂൾ. ഏവർക്കും റേഡിയോ ആറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.

കേൾക്കാം ഒരു ദേശഭക്തി ഗാനം.

0: வந்தே மாதரம், வந்தே மாதரம்.
1: ഒരു കഥാപ്രസംഗം കേൾക്കാം.
2: നമസ്തേ. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ചെറുപുഴ പഞ്ചായത്തിലെ ചൂരപ്പടവ് സൂര്യഗിരി ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വികസനം കൊതിക്കുന്ന ഒരു മലയോര ഗ്രാമം, നടുവിലൂടെ ഒരു പാത കടന്നു പോകുന്നു. സമയം രാത്രി 8 മണി. ഇരുവശത്തു മങ്ങിയായി തെരുവിളക്കുകൾ കത്തുന്നുണ്ട്. അതാ ഒരു സൈക്കിൾ പാഞ്ഞു വരുന്നു. ഇവിടെയാണ് കഥയുടെ ആരംഭം. സൂര്യഗിരിയുടെ മകൻ ഇരുളിൻ പുതപ്പ് മാറ്റി തെരുവ് വിളക്ക് ചിരിക്കയായി വിജനമാം വീഥിയിലൂടെ വിരവിൽ വരുന്ന ഒരു സൈക്കിൾ. പുളിങ്ങോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം തരത്തിൽ പഠിക്കുന്ന ഷജിത്താണ് സൈക്കിളിൽ വരുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പത്ര വിതരണം. വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക്. വൈകുന്നേരം തിരിച്ചെത്തി കാപ്പികുടിയും അത്യാവശ്യം എഴുത്തുപണിയും കഴിഞ്ഞാൽ നേരെ പോകും ബസ് കഴുകാൻ. ഒരു കുടുംബം പുലർത്താൻ പാടുപെടുന്ന അധ്വാനശീലനായ കുട്ടി. അവന് ഇളയതായി 3 സഹോദരങ്ങളുണ്ട്. അമ്മ ആസ്മ രോഗിയാണ്. അച്ഛനുണ്ട് ജയിലിൽ. മദ്യലഹരിയിൽ തന്റെ കൂട്ടുകാരന്റെ വയറ്റിൽ കഠാര കയറ്റി 2 വർഷത്തെ കഠിന തടവ്. ഇതിനു മുമ്പും 2 തവണ ജയിലിൽ പോയിട്ടുണ്ട്. കാരാഗ്രഹവാസം ആദ്യമല്ല, ക്രൂരമാം ചിന്തയു മാധ്യമല്ല, കാരിരുമ്പത്ത ഹൃദയമാണ്, ആരും ഭയക്കുന്ന രൂപമാണ്. അതാണ് ഷജിത്തിന്റെ അച്ഛൻ ഷാജി. ഷജിത് വീട്ടിലെത്തി കഴിഞ്ഞു. ഉമ്മറത്തൊരു ബെഞ്ചിലിരുന്നു കൊണ്ട് അനുജൻ ഷിജിത് എഴുതുകയാണ്. അമ്മേ, അമ്മേ, അവൻ വിളിച്ചു. അമ്മ കിടക്കുകയാ, ശ്വാസം മുട്ടുന്നു. അവൻ ഓടി അകത്തെത്തി. നോക്കുമ്പോഴതാ ഒരു പായൽ ചുരുണ്ടുകൂടി കിടക്കുന്നു അമ്മ. അടുത്ത് അനുജത്തി ഷിജിനെയും ഷാജിത്തും. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല മോനെ. അമ്മ ഗുളിക കഴിച്ചില്ലേ? ഗുളിക ഇന്നലെ തീർന്നു. തീർന്നാൽ പറയണ്ടേ അമ്മേ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം അമ്മയുടേതും. കരളിൽ തിങ്ങും വേദനകൾ, കണ്ണീർ നദിയായൊഴുകി, നിറമിഴിയോടെ മന്ദം അരികിലണച്ചു മകനെ. പെട്ടെന്ന് തന്നെ അവൻ അമ്മയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകാനൊരുങ്ങി. ഷിജിനെ, മോൾ അമ്മയുടെ സാരിയും കുപ്പായം എടുക്കൂ, ഞാനിപ്പോൾ ഒരു ഓട്ടോ വിളിച്ചെത്താം. അവൻ പുറത്തേക്ക് ഇറങ്ങി. ഓട്ടോ ഒന്നും കാണുന്നില്ല. അതാ ഒരു ഓട്ടോ വരുന്നുണ്ട്. അവൻ കൈ കാണിച്ചു. ഓട്ടോ നിന്നു. ഭാഗ്യം, രമേശേട്ടനാണ്. എന്താ ചരിത്തെ? രമേശേട്ടാ, ഒന്ന് വീട്ടിലേക്ക് വരണം, അമ്മയ്ക്ക് സുഖമില്ല. അയ്യോ, എണ്ണ കുറവാണല്ലോ, ഞാൻ പമ്പിലേക്ക് പോകിയാ. സാരമില്ല, റിസർവിലുണ്ടാകും. അധികം വൈകിയില്ല, ഓട്ടോ വീട്ടുമുറ്റത്തെത്തി. അവൻ അമ്മയെ കൂട്ടി സാവധാനം പുറത്തേക്ക് ഇറങ്ങി. കയറിക്കോളൂ. എന്താ ഇവിടെ ഇടിമുഴക്കം പോലൊരു ശബ്ദം? ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, ദീർഘകായൻ ബലവാൻ, ചോരക്കണ്ണും കൊമ്പൻ മീശയും, സിംഹഗർജനാദം കേട്ട് ഞെട്ടിത്തരിച്ചു ഹരിണി പോൽ. അച്ഛൻ, ഏവരും ഞെട്ടിപ്പോയി. ജയിലിൽ നിന്നുള്ള വരവാ. എന്താടാ, ആർക്കും നാവില്ലേ? അമ്മയ്ക്ക് സുഖമില്ല, ആശുപത്രിയിലേക്ക് പോകുകയാ. എന്താ സുഖം? ശ്വാസം മുട്ടലാ. അത്രയുള്ളൂ? അത് പതിവാ, കുറച്ചു കഴിഞ്ഞു പോയാ മതി. പണമുണ്ടോടാ കയ്യിൽ? മരുന്ന് വാങ്ങാനുള്ള കാശേ ഉള്ളൂ. മരുന്ന് ആശുപത്രി കിട്ടും, ആദ്യം ഇങ്ങോട്ട് എടുക്ക്. ഷജിത്തിന്റെ പോക്കറ്റിലിരുന്ന കാശെല്ലാം അയാൾ പിടിച്ചു വാങ്ങി. അതാ അയാൾ ഓട്ടോയിൽ കയറി ഇരിക്കുന്നു. എടാ വണ്ടി എടുക്ക്. എങ്ങോട്ടാ? എങ്ങോട്ടാണെന്നറിഞ്ഞല്ലോ വണ്ടി വിടൂ. കള്ള് വാങ്ങിക്കണം, ബീവറേജിലേക്ക്. സാറേ, എണ്ണയില്ല. എണ്ണയില്ലാതെയാണോടാ നീ ആശുപത്രിയിലേക്ക് എഴുന്നള്ളത്? വിടണ വണ്ടി. ആജ്ഞ കേട്ട് ഡ്രൈവർ ഞെട്ടി. അതാ വണ്ടി മുന്നോട്ടോടുന്നു. ഞെട്ടിത്തരിച്ചു പോയി മക്കൾ, പൊട്ടിക്കരയുന്നു അമ്മ. അതു കണ്ടു വിലപിച്ച് മാനം പൊഴിയുന്നു കണ്ണീർ കണങ്ങൾ. ചാറ്റൽ മഴ. മഴയെ വകവെക്കാതെ ഷജിത് ഓടി. റോഡ് എഴുതി വെച്ച തന്നെ സൈക്കിളും എടുത്ത് ഏതോ ലക്ഷ്യം വെച്ച് അവൻ പായുകയാണ്. ദൈവം ദൈവം കരുണയുള്ളവനാണ്. അവനൊരു ജീപ്പ് കിട്ടി. അമ്മയെ ജീപ്പിൽ ഇരുത്തിക്കൊണ്ടേ അവൻ ആശുപത്രിയിലേക്ക് പോയി. സമയത്തിന് ചികിത്സ കിട്ടിയതിനാൽ അസുഖം കുറേ ഭേദമായി. 3 ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് കഴിഞ്ഞു. വീട്ടിലെത്തി നോക്കിയപ്പോൾ തന്റെ സൈക്കോളജിയെ കാണുന്നില്ല. അനുജനോട് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. എടാ എന്റെ സൈക്കിൾ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ, എന്റെ സൈക്കിൾ എവിടെയെന്ന്? അറിയണമെന്ന് നിർബന്ധമാണോ അച്ഛൻ? സൈക്കിൾ ഞാൻ വിറ്റു. വിറ്റെന്നോ? എന്തിനെ? കള്ളു കുടിക്കാൻ കാശില്ല, സൈക്കിൾ വിറ്റു. അപ്പൊ ഞാൻ എങ്ങനെ രാവിലെ പത്രത്തിന് പോകും? ഹാര് പറഞ്ഞു പോകണമെന്ന്. നിർബന്ധമാണെങ്കിൽ ഓട്ടോ പിടിച്ച് പോടാ. അവന്റെ ഒരു പത്രം.

ഫെയ്ത്ത് ഒന്നും പറയാതെ മുഖം തിരിച്ച് അകത്തേക്ക് നടന്നു. ഏട്ടാ, ചോറ് വെക്കാൻ അരിയില്ല, കറി വെക്കാനും ഒന്നുമില്ല. അമ്മയുടെ സ്ഥാനത്തിരുന്ന് അടുക്കളയുടെ ഭാരം പേർന്ന കുഞ്ഞനുജത്തി 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിജിനയുടെ വാക്കുകൾ അവനെ പെട്ടെന്ന് ഉണർത്തി. ഹാ, നീ ഒരു സഞ്ചി എടുക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ശിജിനയുടെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ, നിക്കേ, എനിക്കൊരു 100 രൂപ വേണം. അച്ഛാ, കാശില്ല. പണമില്ലാതെയാണോടാ നീ അരി വാങ്ങിക്കാൻ പോകുന്നത്? കടക്കാരൻ നിന്റെ ആരാ? അയാൾ അരി വരുന്നത് തരുമോ? ഒന്നും പറയാതെ തന്റെ കയ്യിലിരുന്ന 100 രൂപ അച്ഛന്റെ കയ്യിൽ വച്ചു കൊടുത്തു.

അങ്ങനെ ദിവസങ്ങൾ ഏതാനും ഓടിപ്പോയി. കണ്ണീരിന്റെ നാളുകൾ ഓരോന്നായി പിന്നെയും പാഞ്ഞുപോയി. അന്ന് രാത്രി 9 മണിയായി കാണും.

0: പറഞ്ഞത് മറന്നുപോയി. അത് പറഞ്ഞു തീർന്നില്ല, മുഖമടച്ചൊരടി ചുമൽ തലയിടിച്ച് ശരീരം വീണു. നിന്നൊരു മറവി, എന്റെ മോനെ കൊല്ലില്ലേ എന്ന് പറഞ്ഞ് ഷജിത്തിനെ വാരിയെടുക്കാൻ ഒങ്ങിയ അമരജനയുടെ പിടിയിലേക്ക് പിടിച്ച് ഒറ്റത്തള്ളു അവർ തെറിച്ചു വീണു. ഞെട്ടിയുണർന്ന കുട്ടികൾ പൊട്ടിക്കരഞ്ഞു. ഒച്ച വെച്ച എല്ലാത്തിനും കൊന്നു കളയും. അയാൾ ഷജിത്തിനെ ആന്തൊഴിച്ചു. എഴുന്നേൽക്കണാണിതേ, പക്ഷേ ഷജിത്ത് എഴുന്നേറ്റില്ല. നിന്റെ അടവ് പണ്ടേ എനിക്കറിയാം, അത് ഞാൻ ഇപ്പൊ തീർത്തു തരാം. അയാൾ ഷജിത്തിനെ പൊക്കിയെടുത്ത് നേരെ നിർത്തി. ഇല്ല, അതവൻ കുഴഞ്ഞു വീഴുന്നു. എഴുന്നേൽക്കണാണിതേ, പക്ഷേ ഷജിത്ത് എഴുന്നേറ്റില്ല. അയാൾ ഷജിത്തിനെ പൊക്കിയെടുത്ത് ഒറ്റയേറി കട്ടിലപ്പടിയിൽ തലയിടിച്ച് വീണു പിടഞ്ഞു. ബഹളം കേട്ട് അയാൾക്കാർ ഓടിക്കൂടി. ഒരു പട്ടി ഇങ്ങോട്ട് വരണ്ട, വേട്ടി അരിങ്ങൻ. ഒരു ക്രൂരന്റെ കലിതുള്ളൻ, കലി കൊണ്ട് തുള്ളി കാട്ടാളൻ. വിറപൂണ്ടു നിൽക്കുന്നു മക്കൾ, അലമുറ കൂട്ടുന്നൊരമ്മ, ഭയമാർന്നു നിൽക്കും ജനങ്ങൾ. പക്ഷേ അയാൾക്കാർ സംയോജിതമായി ഉണർന്ന് പ്രവർത്തിച്ചു. ജീപ്പ് വരുന്നു. അയാൾക്കാർ ശബ്ദത്തിനെ വാരിയെടുത്തു. ആക്രോശിച്ചു. അയാൾ ചതിത്തിനെ തൂക്കിയെടുത്ത് കയറി. അതാ ജീപ്പിലേക്ക്. അതാ ജീപ്പ് കുതിക്കുന്നു. അന്ന് രാവിലെ ചൂരപ്പടവിലെ ഒരു വീട്ടിലും അന്ന് പത്രം എത്തിയില്ല. പക്ഷേ ഒരു വാർത്ത എത്തി. ശജിത്തിന്റെ അച്ഛൻ ചുമരിലടിച്ചു കൊന്നു. പയ്യാരം മെഡിക്കൽ കോളേജിലേക്ക് ജലം ഇരമ്പെത്തി. പകൽ 11 മണി. പുളിങ്ങോ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തിരുമുറ്റത്തെ ശജിത്തിന്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പൊട്ടിക്കറിയുന്ന സഹപാഠികൾ, കരച്ചിലൊതുക്കാൻ പാടുപെടുന്ന അധ്യാപകർ, നിലവിളിച്ചെത്തുന്ന അമ്മമാർ, ഏവരും കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ സൂര്യഗിരിയുടെ പൊന്മകനെ അന്ത്യമോപചാരങ്ങൾ അർപ്പിക്കുന്നു. ഒരു നാട് മുഴുവൻ വിതുമ്പിക്കരിഞ്ഞു. പ്രിയമുള്ളവരെ, കാക്കിയണിഞ്ഞ കാട്ടാളർന്ന് നമ്മൾ എന്നും വിളിച്ച് കുറ്റപ്പെടുത്തുന്ന പോലീസുകാർ, പയ്യന്നൂർ CI സുധാകരന്റെയും പെരിങ്ങോ മെസ്സൈമാരായ സുരേന്ദ്രന്റെയും നേതൃത്വത്തിൽ തന്റെ പോക്കറ്റിലിരുന്ന കാശെല്ലാം ഒരു തുകയാക്കി ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ ഒരുങ്ങി. കണ്ണുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, ഹൃദയമുണ്ടെങ്കിൽ ഈ അപേക്ഷ കേൾക്കുമോ? മദ്യം വിഷമാണ്. അത് നിങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കും. അതിനകത്തി നിർത്തിക്കൂടെ? നമസ്തേ.
1: ലളിതഗാനം കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാള സിനിമയിലെ സൗമ്യ സാന്നിധ്യവും നായകനായും വില്ലനായും സ്വഭാവ നടനായും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ കലാകാരനുമായിരുന്നു സുകുമാരൻ. 1945 March 18 ജനിച്ച അദ്ദേഹം 1997 June 16 നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇന്നത്തെ സ്മൃതിഗീതം പരിപാടിയിൽ സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിലെ മനോഹര ഗാനങ്ങളിലൂടെ അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം. ആദ്യ ഗാനം ചുമടുതാങ്ങി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും ആലപിച്ച ഗാനം.

സുകുമാരൻ രഘു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചുമടുതാങ്ങി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ചിത്രത്തിലെ ഏറ്റവും ജനപ്രിയ ഗാനങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് എം കെ അർജുനൻ ഈണമൊരുക്കിയ ശംഖുപുഷ്പം എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഗാനം.

വേണു എന്ന കഥാപാത്രമായി സുകുമാരൻ അഭിനയിച്ച ചിത്രമാണ് ശംഖുപുഷ്പം. വില്ലൻ വേഷങ്ങളിൽ പോലും നായകന്റെ തുല്യമായ സ്വീകാര്യത നേടാൻ കഴിഞ്ഞത് സുകുമാരന്റെ ഒരു പ്രത്യേകതയായിരുന്നു. കർപ്പൂര തുളസിപ്പന്തൽ എന്ന് തുടങ്ങുന്ന അംഗീകാരം എന്ന ചിത്രത്തിലെ ഗാനം മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ ശ്രദ്ധേയ സൃഷ്ടികളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ചിത്രത്തിൽ രവി എന്ന കഥാപാത്രമായി സുകുമാരൻ അഭിനയിച്ചു.

എഴുപതുകളിലെ മലയാള സിനിമയിൽ പ്രണയനായകനായും കുടുംബ കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട സുകുമാരന്റെ അഭിനയ ജീവിതം അതിവേഗം വളർന്നു. പ്രാർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം

0: സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിയായിരുന്നു സുകുമാരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരാധകരും വിമർശകരും ഒരുപോലെ ഉണ്ടായിരുന്നു. അടുത്ത ഗാനം കേൾക്കാം, ഓമനക്കുഞ്ഞി എന്ന ചിത്രത്തിലെ ഗാനം.
1: ഭഗവത്ഗീതയും

സുകുമാരൻ എന്ന നടന്റെ പ്രത്യേകത ഏതുതരം കഥാപാത്രവും അനായാസം അവതരിപ്പിക്കാനുള്ള കഴിവായിരുന്നു. 70s-80s മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം. അടുത്ത ഗാനം കേൾക്കാം. യേശുദാസാണ്.

ശാലിനി എന്റെ കൂട്ടുകാരി എന്ന പത്മരാജൻ ചിത്രത്തിൽ സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രം യുവതലമുറയുടെ ശ്രദ്ധ നേടിയിരുന്നു. യാഥാർത്ഥ്യത്തോട് ചേർന്ന അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത.

എഴുപതുകളുടെയും എൺപതുകളുടെയും അവസാനം സുകുമാരൻ ആക്ഷൻ ചിത്രങ്ങളിലെ ജനപ്രിയ നായകനായി മാറി. അങ്ങാടി, കോളിളക്കം, അഹിംസ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ തീപ്പൊരി സംഭാഷണങ്ങൾ ആരാധകർ ആഘോഷമാക്കി. അടുത്ത ഗാനം ടാക്സിക്കാർ എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് ആലപിക്കുന്നു.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: മലയാള സിനിമയിൽ നായകനായും വില്ലനായും സ്വഭാവ നടനായും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ കലാകാരനാണ് സുകുമാരൻ. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശനം. പിന്നീട് രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്ന് സുകുമാരന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ ചില മനോഹര ഗാനങ്ങളിലൂടെ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം. മൂടൽമഞ്ഞ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ രചിച്ച് ഉഷാഖ് എന്ന ഈണമൊരുക്കിയ ഗാനം എസ് ജാനകി ആലപിക്കുന്നു.

സുകുമാരൻ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഒരു CBI ഡയറി കുറിപ്പിലെ DYSP ദേവദാസ്. ആത്മവിശ്വാസവും അധികാരഭാവവും നിറഞ്ഞ ആ കഥാപാത്രം ഇന്നും മലയാള സിനിമാ പ്രേമികൾ ഓർക്കുന്നു. പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. സംഗീതം വി ദക്ഷിണാമൂർത്തിയും.

നായകനായി തിളങ്ങിയതുപോലെ വില്ലൻ കഥാപാത്രങ്ങളിലും സുകുമാരൻ തന്റേതായ മുദ്ര പതിപ്പിച്ചു. ശക്തമായ വ്യക്തിത്വവും സംഭാഷണ ശൈലിയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. അടുത്ത ഗാനം കേൾക്കാം. യേശുദാസ് ആലപിച്ച മുല്ലനേരിയുടെ ഗാനരചനയിൽ ശ്യാം മീനമൊരുക്കിയ ഗാനം, ചിത്രം ഞാവൽപ്പഴങ്ങൾ.

ഓഗസ്റ്റ് 1, അധിപൻ, മുദ്ര, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങി പിന്നീട് വന്ന ചിത്രങ്ങളിലും സുകുമാരൻ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചു. ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും സുജാത മോഹനുമാണ് ഗാനം ആലപിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം.

അഭിനയ മികവ് കൊണ്ടും വ്യക്തിത്വം കൊണ്ടും മലയാള സിനിമയിൽ വേറിട്ടൊരു സ്ഥാനം നേടിയ കലാകാരനായിരുന്നു സുകുമാരൻ. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. മലയാള സിനിമയിലെ മറ്റൊരു വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇന്ന് മക്കളായ ഇന്ദ്രജിത്ത് സുകുമാരൻ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരിലൂടെ തുടരുന്നത്. ഭ്രഷ്ട എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. വാണിജയറാമും സംഘവും ആലപിക്കുന്ന ഗാനം. നാട്ടിക ശിവറാമിന്റെ ഗാനരചന, എം എസ് ബാബുരാജിന്റെ സംഗീതം.

അധ്യാപക ജീവിതത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ സുകുമാരൻ തന്റെ ആദ്യ ചിത്രമായ നിർമാല്യത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് മലയാള സിനിമയിലെ ആംഗ്രി യങ് മാൻ എന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യനായ നടനായി അദ്ദേഹം മാറി. ശംഖുപുഷ്പ എന്ന ചിത്രത്തിലെ ഡോക്ടർ വേണു എന്ന കഥാപാത്രമാണ് സുകുമാരന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായത്. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ സംഭാഷണ ശൈലിയും ശക്തമായ ശബ്ദവും പ്രേക്ഷകർ ഏറ്റെടുത്തു. ഗാന്ധർവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ബി വസന്തിയും ആലപിച്ച ഗാനം പി ഭാസ്കരന്റേതാണ്. MS ബാബുരാജിന്റെ സംഗീതം.

നായകനായും വില്ലനായും സ്വഭാവ നടനായും മലയാള സിനിമയ്ക്ക് നിരവധി മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുകുമാരൻ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ ആദരാഞ്ജലി.

0: ഗീതം ഇവിടെ അവസാനിക്കുന്നു.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.0.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിനേരത്തിൽ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 നാട്ടിലെ പാട്ട്. രാത്രി 10 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: Stitchwell, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447-6836, 9447-371-836, 8078-502.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂൺ 16, മിഥുനം 2, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ലോകത്തെയാകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. 107 ദിവസം നീണ്ടുനിന്ന സംഘർഷം അവസാനിപ്പിച്ച് ശാശ്വത സമാധാനത്തിലേക്ക് വഴിതുറന്ന കരട് കരാർ അമേരിക്കയും ഇറാനും അംഗീകരിച്ചു. ധാരണാപത്രത്തിൽ വെർച്വലായി ഒപ്പിട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ച സ്വിസ് നഗരമായ ജനീവയിൽ പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ആതിഥേയത്വത്തിലാകും ഔദ്യോഗിക കരാറൊപ്പിടൽ ചടങ്ങ്. ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് വെള്ളിയാഴ്ച തുറക്കുമെന്നും പാത ടോൾ രഹിതമാകുമെന്നും ട്രംപ് തിങ്കളാഴ്ച അറിയിച്ചു. എന്നാൽ ഹോർമൂസിൽ ടോൾ പിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാൻ US സമാധാന കരാർ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഹോർമൂസ് വഴി സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കുന്നതിനും വഴിതുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അന്തിമ കരാറിലെത്തുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾക്കായി ഇന്ത്യ കാത്തിരിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. ചൈന, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് ഉർദുഗാൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി സയനോ തകായിച്ചി തുടങ്ങിയവരും ഗൾഫ് രാഷ്ട്ര നേതാക്കളും കരാറിനെ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യമുണ്ടാവുക. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 225 KSRTC ബസ്സുകളിൽ 182 എണ്ണത്തിലാണ് സൗജന്യ യാത്രയുള്ളത്. മോഹൻജദാരോയിൽ നിന്ന് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടെടുത്ത ചരിത്രശില്പത്തിലും സദാചാരം ആരോപിച്ചുള്ള വിചിത്ര നടപടി തിരുത്തി NCERT. 4500 വർഷത്തിലേറെ പഴക്കമുള്ള BC 2600 നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ചരിത്രപ്രസിദ്ധ വെങ്കലശില്പമായ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ നഗ്നത മറച്ച് NCERT പുതിയ പാഠപുസ്തകമിറക്കിയത് വൻ വിവാദമായിരുന്നു. ഇതോടെയാണ് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വികല ചിത്രം നീക്കാനും യഥാർത്ഥ ശില്പത്തിന്റെ ചിത്രം തന്നെ 9-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനും ഉന്നതതലത്തിൽ തീരുമാനമായത്. പുരാതന ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരം ചരിത്രശില്പങ്ങളുള്ളപ്പോഴാണ് NCERTയുടെ വിചിത്ര നടപടിയെന്നതാണ് വിവാദമുണ്ടാക്കിയത്. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ പരീക്ഷണം വിജയകരം. ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. കരയിലുള്ള ലക്ഷ്യം തകർക്കാനുള്ള ദീർഘദൂര മിസൈലാണിത്. മിസൈൽ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ കുട്ടികളെ അസന്തുഷ്ടരാക്കുന്നുവെന്നും അത് അവരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 2027 നിയന്ത്രണം കൊണ്ടുവരാനാണ് പദ്ധതിയിടുന്നത്. പ്രശസ്ത നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. കേരളത്തിലെ ഒട്ടേറെ നാടക സംഘങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാധൻ കണ്ണപുരം, തീപ്പൊട്ടൻ, പെരിന്തച്ചൻ, നവരസനായകൻ, കോടീശ്വരൻ, ഉള്ളതു പറഞ്ഞാൽ, കിനാവിലൊരു കളിവീട് തുടങ്ങിയ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് സമുദായ ശ്മശാനത്തിൽ നടക്കും. കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിൽ 10-11 വാർഡുകളിൽ 2 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 4-8 വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിട്ടുമാറാത്ത പനിയെ തുടർന്നാണ് കുട്ടികൾ തിങ്കളാഴ്ച തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. രോഗത്തിന്റെ ഉറവിടം അന്വേഷിച്ചു വരികയാണ്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ 3-ാമതും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സർക്കാർ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. കോടതി അലക്ഷ്യ നടപടിയിൽ വിശദീകരണത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് നേരിട്ട് ഹാജരാകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. വിശദീകരണത്തിന് ഹാജരാകണമെന്ന നിർദ്ദേശത്തിൽ തെറ്റില്ലെന്ന് ജസ്റ്റിസ് കെ നടരാജൻ, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിലയിരുത്തി. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ കോക്രോച്ച് ജനതാ

പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് നേരെ ആക്രമണം. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ രാജസ്ഥാനിലെ ജയ്പൂർ ഷഹീദ് സ്മാരകത്തിലാണ് സംഭവം. 100 ആക്രമണങ്ങളുണ്ടായാലും തങ്ങൾ നിശബ്ദരായിരിക്കില്ലെന്ന് ദീപ്കെ പറഞ്ഞു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജൂലൈ 6 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അന്ന് എല്ലാ പ്രതികളും ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. 13, 16 പ്രതികളായ സനീഷും സനിതും നൽകിയ വിടുതൽ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനാൽ സാക്ഷി വിസ്താരമുണ്ടാകില്ല. ഇന്നു മുതൽ ജൂലൈ 2 വിചാരണ നടത്താൻ വിചാരണ കോടതി നേരത്തെ തീരുമാനിച്ചിരുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി AI ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ കുടിശ്ശിക തുക പദ്ധതിയുടെ നടത്തിപ്പുകാർ നൽകാത്തതിന് കാരണമറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 36.95 കോടി കിട്ടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഉപകരാറുകാരായ ബാംഗ്ലൂരുവിലെ SRIT ഇന്ത്യ ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് AA സിയാദ് റഹ്മാന്റെ നിർദ്ദേശം. ഷിഗല്ല ബാധിച്ച് തൃശൂരിൽ ഒരാൾ കൂടി മരിച്ചു. കൊടകര കുഴിക്കാണിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാപ്രാണം സ്വദേശി ചെമ്പോത്തുംപറമ്പിൽ വീട്ടിൽ അബ്ദുൾ ജമാൽ റിയാസാണ് മരിച്ചത്. മരിച്ച ശേഷമാണ് രോഗം തിരിച്ചറിഞ്ഞത്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. വെള്ളിയാഴ്ച രാത്രിയിൽ വയറിളക്കവും പനിയും ബാധിച്ചാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇദ്ദേഹം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ശനിയാഴ്ച 6 മണിയോടെ മരിച്ചു. മലപ്പുറം ജില്ലയിൽ ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം വടക്കേമണ്ണ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 7 വയസ്സുകാരൻ ആർജവാണ് തിങ്കളാഴ്ച മരിച്ചത്. ഇതോടെ ജില്ലയിൽ ഈ സീസണിൽ ഷിഗല്ല ബാധിച്ച് മരിച്ചവർ 2. കൊട്ടിയൂരിലേക്കെത്തുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ നികുതി തട്ടിപ്പ് വ്യാപകമാകുന്നു. തിങ്കളാഴ്ച രാവിലെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ നികുതി വെട്ടിച്ച വാഹനം പിടിച്ചു. ഇരിട്ടി പയഞ്ചേരി മുക്കിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിന്റെ നമ്പർ പതിച്ച ട്രാവലർ രജിസ്ട്രേഷനും നികുതിയും അടക്കാതെ അനധികൃതമായി സർവീസ് നടത്തിയത് കണ്ടെത്തിയത്. RTO കസ്റ്റഡിയിലെടുത്ത വാഹനം നടപടികൾക്കായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂവുടമകളുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. ഭൂവുടമ പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് സമർപ്പിക്കും. ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം അഥവാ വലിയ വട്ടളം പായസം നിവേദിക്കുക. തിങ്കളാഴ്ചയും വലിയ ഭക്തജന തിരക്കാണ് അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരാണ് ഏറെയും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 21-ാം തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയിലെ പ്രഗത്ഭ സംഗീതജ്ഞർ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കഥാകാരൻ T. പത്മനാഭൻ, മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, പയ്യന്നൂർ നഗരസഭാധ്യക്ഷൻ സരിൻ ശശി, മീര വിജയ് തുടങ്ങിയവർ പങ്കെടുക്കും. കടലിൽ കുളിക്കുന്നതിനിടെ 2 കാണാതായ 2 യുവാക്കളുടെയും മൃതദേഹം കണ്ടെത്തി. ചങ്ങനാശ്ശേരി ചീരംചിറ ചാത്തന്തറ അങ്കിത്, കോട്ടയം ചിങ്ങവനം തേമ്പള്ളിൽ അപ്പുട്ടി അബ്രഹാം എന്നിവരുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ചിത്താരി അഴിമുഖ പരിസരത്ത് പുഴയിൽ നിന്ന് തീരദേശ പോലീസും നാട്ടുകാരും കണ്ടെടുത്തത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് അതിഥി മന്ദിരം പണിയുന്ന കാര്യം പരിഗണിക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. 2 ക്ഷേത്ര ദർശനത്തിനെത്തിയ അദ്ദേഹത്തോട് ഭാരവാഹികൾ ആശയമുന്നയിച്ചപ്പോഴാണ് മറുപടി നൽകിയത്. ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനാവുന്ന സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. എന്യൂമറേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്ന 1-ാം ഘട്ട ഭവന സെൻസസ് ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിനു മുന്നോടിയായി സ്വയം വിവരം നൽകൽ പ്രക്രിയയാണ് ഇന്ന് തുടങ്ങുക. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് F ടുണീഷ്യയെ ആധികാരികമായി തോൽപ്പിച്ച് സ്വീഡൻ. 5-1 വിജയം. മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സിനെ 2-2 തളച്ച് ജപ്പാൻ. ലോക റാങ്കിങ്ങിലെ 3-ാം സ്ഥാനക്കാരും നിലവിലെ യൂറോ ചാമ്പ്യന്മാരുമായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. ആദ്യ ലോകകപ്പിനെത്തിയ കേപ്പ് വെർദെ റാങ്കിങ്ങിൽ 64-ാം സ്ഥാനക്കാരാണ്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ ഈജിപ്ത് 1-1 സമനിലയിൽ തളച്ചു. ത്രിരാഷ്ട്ര പരമ്പരയിൽ സൂപ്പർ ഓവറിൽ ഇന്ത്യയെ കീഴടക്കി ശ്രീലങ്ക. നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ US തോൽപ്പിച്ച് ഇന്ത്യ. പൂൾ A യിലെ ആദ്യ മത്സരത്തിൽ 3-2 ഇന്ത്യൻ വനിതകളുടെ ജയം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഇനി കേൾക്കാം നാടോടി കഥകൾ. മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം, യേശുദാസും ചിത്രയുമാണ് ആലപിക്കുന്നത്. ചിത്രം ജോണി വാക്കർ.

അടുത്ത ഗാനം കൺഗ്രാജുലേഷൻസ് മിസ് അനിത മേനോൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, കെ ജെ ജോയ് സംഗീതമൊരുക്കി, ചിത്രയും എം ജി ശ്രീകുമാറും ആലപിച്ചത്.

തിരുത്തൽവാദി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യേശുദാസും ചിത്രയും ആലപിച്ച ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

കുലപതി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയും എം ആർ ജോസും രചിച്ച ഗാനത്തിന് സംഗീതമൊരുക്കിയത് മോഹൻ സിത്താരയാണ്. ആലാപനം ചിത്രം.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഹരിചന്ദ്രൻ എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് സംഗീതം.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദബീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ചിത്രയെ ആലപിച്ച ജേർണലിസ്റ്റ് എന്ന ചിത്രത്തിലെ ഗാനം ഗിരീഷ് പുത്തഞ്ഞേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷാണ് ഈണമൊരുക്കിയത്.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഷിപ്പായി ലഹള എന്ന ചിത്രത്തിലെ ഗിരീഷ് പത്തഞ്ചേരിയുടെ ഗാനത്തിന് SP വെങ്കടേഷ് സംഗീതമൊരുക്കിയ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും ആലപിക്കുന്നു.

രഥോത്സവം എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. യേശുദാസും ചിത്രയും ആലപിച്ച ഗിരീഷ് പുത്തഞ്ഞേരിയുടെ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ബേണി ഇഗ്നീഷ്യസ്.

അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് എന്ന ചിത്രത്തിലെ ഗിരീഷ് പത്തഞ്ചേരിയുടെ ഗാനം, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം, ചിത്രയും യേശുദാസും ആലപിക്കുന്നു.

ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനകം ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ? നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണം അല്ലേ?

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: വായനശാലയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് വായനശാലയിൽ ഉറൂബിന്റെ നവരസ കഥാ പരമ്പരയിലെ മൂടൽമഞ്ഞ് എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
2: ഊട്ടി റെയിൽവേ സ്റ്റേഷനരികിലൂടെ കിഴക്കേക്കുന്നിലേക്ക് ഒരു നിരത്ത് വളഞ്ഞു പുളഞ്ഞു കയറിപ്പോകുന്നുണ്ട്. അതിലൂടെ നടന്ന് ഒന്ന് രണ്ട് കുന്നുകളും താഴ്വരകളും കയറിയിറങ്ങിയാൽ ആ വീടിന്റെ പടിക്കലെത്തുകയായി. സാമാന്യം വലിപ്പമുള്ള ഒരു രണ്ടു നില കെട്ടിടം. ചെരിഞ്ഞു പരന്ന് കിടക്കുന്ന ആ കുന്നിൻ പള്ളത്തിൽ ആ ഒരു വീടേ ഉള്ളൂ. വീട്ടിനു ചുറ്റുമായി വളച്ചു കെട്ടിയ വേലിക്കകത്ത് തക്കാളിയും ഉരുളക്കിഴങ്ങും മറ്റു പച്ചക്കറികളുമുണ്ട്. നിറച്ചും വെളുത്ത പൂക്കളോടു കൂടിയ ഒരു കൊച്ചു പൂന്തോപ്പ് അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളും പച്ചു പിടിച്ചവ തന്നെ. ഇടതുങ്ങി നിൽക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾ കാറ്റ് തിളകുന്ന ഇലകളിൽ നിന്ന് ഔഷധഗന്ധം പരത്തുന്നു. ചില്ലകളിൽ കുടമണികൾ പോലുള്ള ആയിരം കായ്ക്കളുമായി പടർന്നു പന്തലിച്ച് ചില സാമ്പ്രാണി മരങ്ങളും നിൽക്കുന്നുണ്ട്. പടിഞ്ഞാറേ അറ്റത്ത് ചില കാട്ടുമരങ്ങൾ കെട്ടുപിണഞ്ഞ് ഞാന്നു തൂങ്ങിയിട്ടുമുണ്ട്. അവയുടെ ചായ താഴെ പരന്നുകിടക്കുന്ന ഏരിയിൽ ഒരു കൊച്ചു നീലമേഘത്തെ നിർമ്മിക്കുകയാണ്. ഉച്ചയ്ക്കത് തെളിഞ്ഞു കാണാം. സൂര്യൻ താഴാൻ തുടങ്ങുമ്പോഴേക്കും മൂടൽമഞ്ഞ് അതിനെ അവ്യക്തമാക്കിക്കളയും. നിലാവുള്ള

രാത്രികളിൽ ആ ജലാശയം ഏതോ ആംഗ്ലോ ഇന്ത്യക്കാരി പെൺകിടാവിൻ്റെ കൈസഞ്ചിയിൽ നിന്ന് പുൽത്തകിടിയിൽ വീണുപോയ ഏണും കോണും പൊട്ടിയ ഒരു കൊച്ചു കണ്ണാടിയാണെന്നേ തോന്നു. ഇടതിങ്ങിയ സിൽവർ ഓക്കുമരങ്ങൾക്ക് നടുവിൽ കുടുങ്ങിക്കിടക്കുന്ന ആ കൊച്ചു തടാകം സൂര്യാസ്തമയത്തിനെതിരെ നിന്ന് നോക്കിക്കാണേണ്ടതാണ്. കാമുകനെ കണ്ട കുലകന്യകയുടെ കവിൾത്തടത്തിലെന്ന പോലെ ഒരു നേർത്ത അരുണിമ കുറച്ചു നേരത്തേക്ക് അവിടെ തങ്ങി നിൽക്കും, പതുക്കെ ഇരുളുകയും ചെയ്യും. അപ്പോഴേക്കും തടാകത്തിനപ്പുറത്തൂടെ വരുന്ന തീവണ്ടിയുടെ പ്രഭാത തോരണം മഞ്ഞിന്റെ മസ്ലിൻ തിരശ്ശിലയ്ക്കുള്ളിലൂടെ കാണുകയായി. തികച്ചും നാടകീയം. പക്ഷേ ആ വീട്ടുടമസ്ഥൻ ഇതൊക്കെ നോക്കിക്കാണാറുണ്ടോ അറിയില്ല. ആ വീട്ടിന്റെ പുകക്കുഴൽ എപ്പോഴും പുകയാറുള്ളതുകൊണ്ട് അവിടെ ആൾപ്പാർപ്പുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. കുന്നിന്റെ മറ്റേ ചെരുവിൽ താമസിക്കുന്ന അലക്കുകാർക്കോ കിഴങ്ങു കൃഷിക്കാരായ വടുക്കന്മാർക്കോ ആ വീടുമായി ഒരിടപാടുമില്ല. ഒരു മനുഷ്യൻ അവിടെ താമസിക്കുന്നു, അത്രമാത്രമാണ് അവരുടെ അറിവ്. മിക്ക സായാഹ്നങ്ങളിലും ആ മനുഷ്യൻ ലാത്താൻ പുറത്തേക്ക് പോകുന്നു എന്ന് കൂടി ചിലർക്കറിയാം. ചിലപ്പോൾ സൈക്കിളിന്മേലാണ് സവാരി. ഇടത്തോട്ടോ വലത്തോട്ടോ അയാൾ നോക്കില്ല. കണ്ണട വയ്ക്കാത്ത ഒരു കുതിര. വെളുത്തു തൊടുത്ത ആ മുഖത്ത് വളർന്നുമുറ്റിയൊരു താടിയുണ്ട്. ആയവും നീളവുമുള്ള ഒരു മനുഷ്യൻ. കമ്പിളിക്കോട്ടിനുള്ളിലേക്ക് കയ്യും തിരുകി ധൃതി പിടിച്ചു പോകുന്ന അയാളുടെ ഷൂസ് കോൺക്രീറ്റ് നിരത്തിൽ തട്ടി ഒരേ വിധത്തിലുള്ള താളം പുറപ്പെടുവിച്ചു. ഏരിമൂലയിലേക്കോ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കോ അടുത്ത റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിലേക്കോ ആണ് ആ നടത്തം. പുറപ്പെട്ട അതേ വേഗത്തിൽ അതേ താളത്തിൽ തിരിച്ചു പോരുകയും ചെയ്യും. അയാളുടെ പേരെന്താണെന്നതിനെ പറ്റിയും തർക്കമുണ്ടായി. മാധവൻ നമ്പ്യാരാണെന്ന് ഒരു കൂട്ടർ, നാരായണൻ നമ്പ്യാരാണെന്ന് മറ്റൊരു കൂട്ടർ. ഒടുവിൽ കാര്യം രാജിയായി. താടിക്കാരൻ നമ്പ്യാർ എന്ന പൊതുമേൽവിലാസത്തിൽ അയാൾ അറിയപ്പെട്ടു. അയാൾ നമ്പ്യാരാണോ? ഊട്ടിയിലെത്തുന്ന ഏതു മലയാളിയും നമ്പ്യാരാകുമല്ലോ. ഈ നിഗൂഢ സ്വഭാവനായ മനുഷ്യൻ ആരാണ്? എവിടെ നിന്നു വന്നു? ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല. ഒരു വടക്കൻ നാടുവാഴി നമ്പ്യാരുടെ സീമന്തപുത്രനാണെന്ന് ഒരു മലയാളി കച്ചവടക്കാരൻ ഒരു ന്യൂസ് പരത്തിവിട്ടത് കുറേ ദിവസം നിലനിന്നു. അധികം നാൾ കഴിയുന്നതിനു മുൻപേ മറ്റൊരു വാർത്ത പ്രചരിച്ചു. ചന്തയിൽ കച്ചവടത്തിനു വന്ന ചിലരിൽ നിന്നാണ് അത് പുറപ്പെട്ടത്. വയനാട്ടിലെ പ്രമാണപ്പെട്ട ഒരു നായർ തറവാട്ടിലെ അംഗമാണെന്നും ഏതോ അത്യാഹിതം മൂലം നാടുവിട്ടു പോന്നതാണെന്നും മറ്റുമായ ആ കഥ നീണ്ടുപോകുന്നു. അയാൾക്ക് ആരുമില്ലേ? ഭാര്യ അയാളെ ഉപേക്ഷിച്ചുവെന്നൊരു പക്ഷം. അയാൾ ഭാര്യയെ ചവിട്ടിക്കൊന്നുവെന്ന് പ്രബലമായ ഒരു വാർത്ത അമർത്തിപ്പിടിച്ച സ്വരത്തിൽ മന്ത്രിക്കാറുണ്ട്. പച്ചക്കറി കച്ചവടക്കാരനായ പണിക്കർ അയാളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരിക്കൽ പിറുപിറുത്തു. ഒരൊറ്റ ചവിട്ടന് ഒരു ജീവനെ കാലിയടിപ്പിച്ചവനാ? മഹാപ്രതാപിയും മുൻകോപിയുമാണത്രേ. ഇതിന് തെളിവൊന്നുമില്ല, പണിക്കർ അത് വിശ്വസിക്കുന്നു. നാലോ അഞ്ചോ കൊല്ലമായി അവിടെ താമസമാക്കിയിട്ടുണ്ട്. ഇതിലിടയ്ക്ക് ഒരു മനുഷ്യനോടെങ്കിലും അയാൾ മിണ്ടിയിട്ടില്ല. ഹോട്ടൽ കച്ചവടക്കാരും റിക്ഷക്കാരും അയാളെ സമീപിച്ചു നോക്കിയിട്ടുണ്ട്. എങ്ങോട്ടാണാവോ? ആ ചതുരക്കണ്ണാടിയിലൂടെ ഒന്നും നോക്കും, വിശേഷമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി നടക്കുകയും ചെയ്യും. കുശലാന്വേഷകന്മാർ പിന്മാറി. അരിവെപ്പുകാരൻ പയ്യനു പോലും ഒരു വിവരവുമില്ല. എന്നോട് ചോദിക്കുന്നത് ഊണായോ ചായയായോ എന്ന് മാത്രമാണ്, അവൻ പറഞ്ഞു. എത്ര കാലമാണ് ഒരാളെ തന്നെ നോക്കിയിരിക്കുക, അതും ഒരു മിണ്ടാഭൂതത്തെ. പൊതുജനങ്ങൾ മുഖം തിരിച്ചു. ആ ഏരിമൂലയ്ക്കൽ നിൽക്കുന്ന അനേകം പടുവൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ അവർ അയാളെയും കൂട്ടി. ഓ, അതോ, അതാ താടിക്കാരൻ നമ്പ്യാരാ. ഒരു നവാഗതന് ഈ വിവരണം കൊടുത്ത് തൃപ്തിപ്പെട്ടു. നമ്പ്യാരെന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യൻ ഇത് പലതും അറിയുന്നുണ്ടോ? തന്റെ ചുറ്റുമായി ധൃതി പിടിച്ച ഒരു പ്രപഞ്ചമുണ്ടെന്നു തന്നെ അയാൾ ഓർക്കാറുണ്ടോ? കാലത്തെഴുന്നേറ്റ് ഒരു കടുംകാപ്പി കുടിക്കുന്നു. സൂര്യകിരണങ്ങൾ മഞ്ഞിൻമറിയെ ചീന്തി മാറ്റുമ്പോൾ പതുക്കെ കുളിമുറിയിലേക്ക് കടക്കും. വിസ്തരിച്ചു കുളി, പിന്നെ പ്രാതൽ. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ചെന്ന് മുറിയുടെ വാതിൽ ചാരും. മുത്താഴത്തിനെ പിന്നെ കീഴ്പോട്ടിറങ്ങുകയുള്ളൂ. മാംസവും വെണ്ണയും ഇലക്കറികളും കൂട്ടിയ നല്ല ഊൺ. വേലക്കാരൻ ചെറുക്കൻ കാത്തു നിൽക്കും. അവനോട് തന്നെ ചില ആംഗ്യങ്ങളും മൂളലുകളും കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിക്കും. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ വൈകുന്നേരത്തെ ഊണായി. പിന്നീട് ആ മുകളിലെ വരാന്തയിൽ ഏരിക്ക് അഭിമുഖമായി കുറേ നേരം ഇരിക്കും. അതൊരു പതിവാണ്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ആ ഇരിപ്പിനെ ബാധിക്കാറില്ല. പള്ളങ്ങളിൽ തളഞ്ഞെഴുകി കൂടിയിട്ടുള്ള ഇരുട്ടിലേക്ക് അയാൾ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ആ നീലയവനിക അപ്പോൾ പിളർന്നു നീങ്ങുമെന്നും ഉജ്ജ്വലപ്രഭമായ ഒരു രംഗം മുന്നോട്ട് വരികയാണെന്നും തോന്നും ആ ഇരിപ്പ് കണ്ടാൽ. മഞ്ഞിൽ കുതിർന്ന നിലാവ് പെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും അതേ ഇരിപ്പ് തന്നെ. ഒരു വ്യത്യാസം മാത്രം, ഇരുട്ടിൽ മൂകനാണ്. നിലാവിൽ ഒരു നേർത്ത ഗാനം അയാളിൽ നിന്ന് പുറപ്പെടും. അതൊരു പാട്ടല്ല, തേങ്ങലുമല്ല, താളാനുസൃതമായ ഒരു മൂളൽ. അത് ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുകയാണോ, അതോ അയാളിരിക്കുന്ന ഭൂമിക്കടിയിൽ നിന്ന് കിളർന്നു വരികയാണോ? അങ്ങനെ ഒരു മൂളിപ്പാട്ട് കൊണ്ട് പ്രപഞ്ചത്തിന്റെ മൃദുലവശത്തോട് അയാൾ ബന്ധപ്പെട്ടു നിന്നു. അന്നും അയാൾ വരാന്തയിൽ വന്നിരുന്നു. മഞ്ഞൊഴിഞ്ഞ തെളിനിലാവ്, പ്രപഞ്ചം ഒരു വെള്ളത്താമര പൂ പോലെ മുമ്പിൽ നിൽക്കുന്നു. ചുറ്റും കണ്ണോടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ കൊച്ചു തടാകം ഞൊറിഞ്ഞു പോകുന്ന അലകളിൽ വീഴുന്ന നിഴൽപ്പാടുകളെ ഹൃദയത്തിൽ ഒതുക്കി വയ്ക്കുകയാണ്. യൂക്കാലിപ്സ് മരങ്ങളുടെ നീളം കൂടിയ നിഴലുകൾ സുന്ദരമായ പ്രപഞ്ചത്തിനു നേരെ വാളോങ്ങി

0: കൂടിക്കൊണ്ടു നിൽക്കുന്നു. വിവിധങ്ങളായ വികാരങ്ങൾ ആ മുഖത്ത് തെളിഞ്ഞും മാഞ്ഞും നിന്നു. എത്ര നേരം ആ ഇരിപ്പിൽ ഇരുന്നുവെന്ന് പറയുക വയ്യ. സ്വന്തം ആത്മാവിനെ പരതി നോക്കുന്ന ആ കാലഘട്ടം ഒരു നിമിഷത്തിനുള്ളിലേക്ക് ചുറഞ്ഞുകൂടി. വീണ്ടും ബാഹ്യപ്രപഞ്ചം അയാളെ മുട്ടി വിളിക്കുകയാണ്. നിഴലുകളിൽ നിന്ന് നിഴലുകളിലേക്കായി ആ ദൃഷ്ടി തത്തിക്കളിച്ചു. അയാൾ ഞെട്ടിപ്പോയി. പുതിയ നിഴലതാ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. അത് വൃക്ഷത്തിൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ? തീക്ഷ്ണമായ ആ ദൃഷ്ടി ഏകാഗ്രമായി. എന്ത്? ഒരു മനുഷ്യൻ്റെ നിഴൽ. ചെകുത്താന്മാരെക്കുറിച്ച് മനസ്സിൽ അമർന്നു കിടന്നിരുന്ന വിശ്വാസങ്ങൾ പെട്ടെന്നുണർന്നു. കലമ്പൽ കൂട്ടി. പക്ഷേ അന്ധകരണത്തിൽ നിന്ന് എന്തോ വിളിച്ചു പറഞ്ഞു, നോക്കൂ, ചെല്ലൂ, അറിയൂ. അയാൾ നോക്കി. ജീവിതം മുഴുവൻ ആ ഒരു നോട്ടത്തിലേക്ക് ഉറന്നുകൂടി. അപ്പോഴും ഒരു മനുഷ്യൻ്റെ നിഴൽ അരിച്ചു നീങ്ങുകയാണ്. കൂടെ കൂടെ നിഴലിൽ മറഞ്ഞും നിലാവിൽ തെളിഞ്ഞും. ആദ്യത്തെ അമ്പരപ്പ് നീങ്ങിയപ്പോൾ നമ്പ്യാർ എഴുന്നേറ്റു. കോണിപ്പടി ഇറങ്ങി. താൻ ഒന്ന് അമർത്തി കാൽവെച്ചാൽ ഈ പ്രപഞ്ചത്തിലാകെ ശബ്ദ കോലാഹലമായി പോകുമെന്ന് തോന്നും ആ അടിവെപ്പ് കണ്ടാൽ. വേലിക്ക് വെളിയിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ ഏതോ കുരുത്തം കെട്ട കാട്ടുപക്ഷി ഒന്ന് ശബ്ദിച്ചു. അയാൾ ഞെട്ടിപ്പോയി. ഛേ, എന്തിനു പോകണം?
1: പോകൂ,
0: ചെല്ലൂ എന്ന് ഹൃദയത്തിൽ നിന്ന് മന്ത്രിക്കുകയാണ്. പതുക്കെ അടിവെച്ചു നീങ്ങി. നിഴലുകളിൽ നിന്ന് നിഴലുകളിലേക്ക് ഊളിയിട്ടു. ആ നിഴൽ എനിക്ക് അഭിമുഖമായി നീങ്ങുകയാണ്. അതിനോടടുക്കും തോറും ഹൃദയം അധികമധികം മിടിച്ചു. ഒടുവിൽ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ മരക്കുടിലിനടുക്കി എത്തിയപ്പോൾ ആ രൂപം നിന്നു. അയാളും നിന്നു. എന്തു വേണമെന്ന് ആലോചിക്കുകയായിരുന്നു. പെട്ടെന്നതാ ആ രൂപം വെള്ളത്തിലേക്ക് എടുത്തൊരു ചാട്ടം. ഒന്നും വിചാരിക്കാൻ കഴിഞ്ഞില്ല. നൈസർഗികമായ പ്രേരണ മൂലം നമ്പ്യാർ ഓടിച്ചെന്ന് ഒപ്പം ചാടി. തികച്ചും അപകടകരം. ഊട്ടിയിലെ ആ അർദ്ധരാത്രിയിൽ ഞരമ്പ് വിറങ്ങലിക്കുന്ന ആ തണുപ്പിലേക്ക് അയാൾ എടുത്തു ചാടുകയോ? മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. കുറെ വെള്ളം മേൽപോട്ടുയർന്നു ചിതറി നിലാവിൽ കിടന്നു തിളങ്ങി. അതും അമർന്നു. എല്ലാം നിശ്ചലം. തീരവൃക്ഷങ്ങൾ വിറങ്ങലിച്ചു നിന്നു. തീത്തീ വൃക്ഷങ്ങളിൽ അർദ്ധസൂക്ഷുപ്തിയിലാണ്ടിരുന്ന ഒന്നു രണ്ട് കിളികൾ ഒന്ന് ഞെട്ടിക്കരഞ്ഞു. അതും അടങ്ങി. അനിശ്ചിതവും ഉത്കണ്ഠാജനകവുമായ ഒരു പത്തു നിമിഷം കഴിഞ്ഞു. ഒരു കൈ പതുക്കെ കരപിടിക്കുന്നത് കണ്ടു. നമ്പ്യാർ ഒരു മനുഷ്യരൂപത്തെയും താങ്ങിക്കൊണ്ട് ആയാസപ്പെട്ട് കോണി കയറി. ചാരിയിട്ട വാതിൽ കാൽ കൊണ്ട് ഉന്തി തുറന്നു. ആ രൂപത്തെ കിടക്കയിൽ കിടത്തിയപ്പോൾ രണ്ടു മൂന്ന് തവണ നെടുതായി നിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിളക്കു കൊളുത്തി. വിദ്യുത് പ്രകാശം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. അയാൾ ഓടിച്ചെന്ന് ആ ഹൃദയത്തിൽ കൈവച്ചു നോക്കി. മിടിക്കുന്നുണ്ടോ? ഉണ്ട്. പതുക്കെ പതുക്കെ ഓടിച്ചെന്ന് ഒരു തടിയൻ കമ്പിളി പുതപ്പെടുത്തു കൊണ്ടുവന്ന് ആകെ പുതപ്പിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് തോന്നിയത് അടിയിലെ ഉടുപ്പെല്ലാം നനഞ്ഞിട്ടുണ്ടാവുമെന്ന്. ആ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു സ്ത്രീ. അതേവരെ ആ കാര്യം ശ്രദ്ധിച്ചതേയില്ല. നമ്പ്യാർക്ക് വെറുപ്പാണ് തോന്നിയത്. എന്നിട്ടും ചിമ്മിനിയിലേക്ക് കുറെ കൂടി വിറകെടുത്ത് തള്ളുവാൻ അയാൾ ഉത്സാഹം കാണിച്ചു. അതും കത്തിപ്പടർന്നു. മുറി ചൂടുപിടിച്ചു വരികയാണ്. കൈയും പിന്നിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ആ നനഞ്ഞതെടുത്തു മാറ്റാഞ്ഞാൽ. കത്തി താഴ്ത്തുന്ന ഒരു ഡോക്ടറുടെ മുഖഭാവത്തോടെ അയാൾ വിരിപ്പിനുള്ളിലേക്ക് കൈകടത്തി. അത് യൂറോപ്യൻ മട്ടിലുള്ള ഒരപകടം പിടിച്ച ഉടുപ്പാണ്. അഴിച്ചു മാറ്റാൻ വിഷമം. വലിച്ചും കിഴിച്ചും കാലിനടിയിലൂടെ അത് ഊരിയെടുക്കുക തന്നെ ചെയ്തു. കമ്പിളിത്തുണി ചൂടാക്കി ദേഹത്തിൽ ഉരസി. ബ്രാൻഡി വെള്ളം ചേർത്ത് ആ ചുണ്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഹാവൂ, സ്റ്റൂളിൽ മേൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ആകെ നനഞ്ഞിരിക്കുന്നുവെന്ന് നമ്പ്യാർ ഓർത്തത്. അടുത്ത മുറിയിൽ പോയി എല്ലാം മാറ്റി തലയും താടിയും ചീകി വെച്ച് തിരിച്ചു വന്നപ്പോഴും അവൾ കണ്ണടച്ചു കിടക്കുകയാണ്. നിമിഷങ്ങൾ അങ്ങനെ പാഞ്ഞുപോയി. ആ സ്ത്രീയെയും നോക്കിക്കൊണ്ട് നമ്പ്യാർ അവിടെ ഇരുന്നു. വെളുത്തുതുടുത്ത മുഖം, അതിലധികം വെളുത്ത കൈത്തണ്ട, ഒരു പൂമാല പോലെ ആ തലയണിയിൽ കുഴഞ്ഞു കിടക്കുന്നു. ആ മുടിയിൽ നിന്ന് അയാൾ ഇത്തിരി മുമ്പേ വലിച്ചിട്ട മുടിപ്പിന്നുകൾ ആ കൈകൾക്കരികെ ചിതറിക്കിടക്കുന്നുണ്ട്. അയാൾ കുറെ നേരം അവയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ലിപ്സ്റ്റിക്കിന്റെ കലങ്ങിയ ചുകപ്പ് ആ ചുണ്ടിൽ തങ്ങി നിൽക്കുകയാണ്. ബോധരഹിതയായ സ്ത്രീ, ഏകാന്തമായ രാത്രി, താൻ അടുത്തു. ആ ഇരിപ്പിനെപ്പറ്റി നമ്പ്യാർ അത്ഭുതപ്പെട്ടു. എത്ര ധൃതിയിലാണ് ഇതൊക്കെ നടന്നത്! എന്തിനേ ഈ വിധം പ്രവർത്തിച്ചത്? എത്ര പെണ്ണുങ്ങൾ ഏതെല്ലാം പൊട്ടക്കുളത്തിൽ ചാടിച്ചാകുന്നുണ്ട്! മരിച്ചാൽ തന്നെ എന്താണ്? ഉത്തരവാദിത്വമില്ലാത്ത കാര്യത്തിൽ തലയിടരുതായിരുന്നു. ഈ പെണ്ണുങ്ങൾ, ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഒരു ചുറിയഴിയുന്നത് പോലെ തോന്നുന്നു. ഈ ജന്തുക്കൾ ജീവിച്ചു കൊള്ളണമെന്നുണ്ടോ? ആഴത്തിലേക്ക് പിടിച്ചു മുക്കുകയായിരുന്നില്ലേ വേണ്ടത്? അതാ ഒരു ചവിട്ട്. ഒന്നും ശരിക്കും ആലോചിക്കാൻ കഴിയുന്നില്ല. പ്രവർത്തിച്ചു പോവുകയാണ്. ഇതേ നിലയിൽ തന്നെ എടുത്ത് ഏരിയിലേക്ക് എറിഞ്ഞാൽ എന്താ? വന്നതും അറിയണ്ട, പോയതും അറിയണ്ട, ഒന്ന് പിടയ്ക്കും. കഴിഞ്ഞു. ചവിട്ടിക്കൊല്ലുമ്പോൾ കണ്ണു തുറിച്ച മുഖത്തേക്ക് നോക്കും. നമ്പ്യാരുടെ സിരാകൂടങ്ങളിൽ ഒരു വിറ കയറി. അപ്പോഴേക്കും ആ വെളുത്ത കൈത്തണ്ട ഒന്നനങ്ങി. അയാൾ ശ്രദ്ധിച്ചു. അവൾ മുഖം അനക്കുന്നു. പതുക്കെ പതുക്കെ ആ കണ്ണുകൾ വിടരുകയാണ്. ഒരവസരം നഷ്ടപ്പെട്ട പോലെ അയാൾക്ക് തോന്നി. അവളെ എവിടെയോ വെച്ച് കണ്ടിട്ടില്ലേ? ഗവർണർ ഹൗസിന്റെ കീഴെ വെച്ചോ? ഒരു ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇവൾ കുതിരപ്പന്തയം കാണാൻ നിന്നിരുന്നുവോ? ഇവൾ ഒരു ആംഗ്ലോ ഇന്ത്യക്കാരിയാണല്ലോ. നിങ്ങൾ ആരാണ്? അവൾ നിശബ്ദതയെ ഭഞ്ജിച്ചു. അയാൾ ഉത്തരമൊന്നും

0: പറഞ്ഞില്ല. നിങ്ങൾ ആരാണ്? വീണ്ടും അതേ ചോദ്യം. കുടിക്കാൻ വല്ലതും വേണോ? ഉത്തരം അതായിരുന്നു. വേണ്ട. ശരി, സുഖമായി ഉറങ്ങും, കാലത്തു പോകാം. അയാൾ എഴുന്നേറ്റ് വാതിൽക്കലെത്തിയപ്പോൾ അവൾ തലപൊക്കി നോക്കി. നിൽക്കൂ, ഞാൻ ചോദിക്കട്ടെ. എന്താ? അലക്ഷ്യഭാവത്തിലായിരുന്നു ആ ചോദ്യം. ഒരതിഥിയോടുള്ള മര്യാദയൊന്നും ആ സ്വരത്തിലില്ലായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു കയറ്റിയത്? നിങ്ങൾ തന്നെയാണോ കയറ്റിയത്? നമ്പ്യാർ അവളെ ഒന്ന് ഊന്നി നോക്കി. എന്നിട്ട് ഘനസ്വരത്തിൽ പറഞ്ഞു, നാളെ കാലത്ത് പോകാം. രാത്രി ഇതേ സമയത്ത് ഇതേ ഏരിയയിൽ ചാടിച്ചാവാം. ആരും പിടിച്ചു കയറ്റാൻ വരുന്നില്ല. ഇന്ന് അബദ്ധം പറ്റിയതാണ്. ക്ഷമിക്കൂ. ഉറങ്ങൂ, നാളെ കാലത്ത് തന്നെ ചാടിച്ചാവാം. അയാൾ തിരിച്ചു നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ ഒരു നിമിഷം സന്ദേഹിച്ചു നിന്നു. വാതിലടയ്ക്കണോ? വേണ്ട, പോയേ കഴിയുമെങ്കിൽ പോയിക്കൊള്ളട്ടെ. എന്നിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ആ മുറിയിലേക്ക് മടങ്ങി വന്നു. അവൾ ഉറങ്ങുകയാണ്. കൂട്ടിനുള്ളിൽ നിന്ന് പുലരിപ്രഭയിലേക്ക് എത്തി നോക്കുന്ന ഒരു കിളിയെപ്പോലെ അവളുടെ തല മാത്രം പുതപ്പിന് വെളിയിലേക്ക് കാണാം. ഏതാനും നാഴിക മുൻപ് ഈ ഭൂമിയോട് എന്നേക്കുമായി യാത്ര പറയാനൂന്നിയ അവൾ അമ്മയുടെ മടിത്തട്ടിലാണെന്ന പോലെ അത്ര വിശ്വാസത്തോടെ ഉറങ്ങുകയാണ്. വാതിലപ്പോഴും തുറന്നു കിടക്കുന്നു. അല്പനേരം നോക്കി നിന്ന് അയാൾ ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ചു. വിചാരങ്ങളുടെയും വിമ്മിഷ്ടങ്ങളുടേതുമായ ഒരു രാത്രി നമ്പ്യാർ കഴിച്ചുകൂട്ടി. ആ മുറിയിൽ ഒരു തേങ്ങൽ നിന്ന് മുട്ടിത്തിരിഞ്ഞു. നന്നേക്കാലത്തെ കാപ്പിയും അവളുടെ മുൻപിലെത്തി. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ മുറിയിലേക്ക് കടന്നു വന്നു. അപ്പോഴേ ആ കറുത്ത താടിക്കുള്ളിലെ തുടുത്ത മുഖം അവൾ ശരിക്കും കണ്ടുള്ളൂ. നിങ്ങൾ ആരാണെന്ന് പറയാമോ? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പറയാം, ഇരിക്കൂ. ഇന്നലെ ഞാൻ വളരെ മര്യാദക്കേടായി പെരുമാറി. അതിരിക്കട്ടെ. നിങ്ങൾ ആരാണ്?
1: ഞാനിവിടെ തന്നെയാണ് താമസം, ഒരു ആംഗ്ലോ ഇന്ത്യൻ.
0: മനസ്സിലായി. പേര്?
1: മാർഗരറ്റ്.
0: എന്തിനെ ചാടിച്ചാവാൻ പുറപ്പെട്ടത്? അത്ര പെട്ടെന്ന് ചോദിക്കുമെന്ന് മാർഗരറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും അവൾ മറുപടി പറഞ്ഞു, പറയാം, എനിക്ക് മടുത്തു. 8 മാസമായി ഹെൻറി എന്നെ വിട്ടുപോയിട്ട്.
1: ആരാണ് ഹെൻറി?
0: പട്ടാളത്തിലാണ്, ഓസ്ട്രേലിയൻ. സ്നേഹിച്ചു പോയി മിസ്റ്റർ, സ്നേഹിച്ചു പോയി. ഞാനിപ്പോ... അവൾ സ്വന്തം വയറ്റത്തേക്കൊന്ന് ഊന്നു നോക്കി. തലേന്നാൾ ഉടുപ്പഴിക്കുമ്പോൾ തന്നെ നമ്പ്യാർക്ക് ആ സംശയം തോന്നായികയില്ല. ശരി, എന്നിട്ട്?
1: ഒരു വിവരവുമില്ല, ചതിച്ചു മിസ്റ്റർ, ചതിച്ചു.
0: ആ പെൺകിടാവ് പൊട്ടിക്കരഞ്ഞു. ഹെൻറി വേറെ കല്യാണം കഴിച്ചു പോയാൽ? ഒരു കൈകൊണ്ട് ഒരു സഞ്ചി തൂക്കി, മറ്റേ കൈകൊണ്ട് ഏതെങ്കിലും പട്ടാളക്കാരൻ്റെ കൈത്തണ്ടയിൽ തൂങ്ങി ലിപ്സ്റ്റിക്കും പൗഡറുമായി ഡിയർ ഡാർലിംഗ് എന്ന് പറഞ്ഞ് ആടിക്കുഴിഞ്ഞു നടക്കാറുള്ള അത്തരക്കാരെ കണ്ടു പരിചയിച്ചിട്ടുള്ള നമ്പ്യാർക്ക് ഈ കഥ അവിശ്വസനീയമായിരുന്നില്ല. അപ്പോഴേക്കും നിങ്ങൾ എന്തിനു ചെന്നുപെട്ടു? നിർദ്ദയമായിരുന്നു നമ്പ്യാരുടെ സ്വരം.
1: മിസ്റ്റർ, മാർഗരറ്റ് തേങ്ങി, ഞങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിഞ്ഞുകൂടാ.
0: അതൊക്കെ അങ്ങനെയേ നടക്കൂ, അമ്മ പറയാറുണ്ട്. വെണ്ണ പുരട്ടിയ റൊട്ടിക്കഷ്ണം കടിക്കും പോലെയാണ് കല്യാണമെന്ന്. ചിലപ്പോൾ വെണ്ണ ചുണ്ടത്തൊക്കെ പുരട്ടി വൃത്തികേടാവും, ഒരു ഉണക്ക കഷ്ണം മാത്രം ഇറങ്ങും. ഇതാണ് സ്ഥിതി. പിന്നെ... അവൾ നിർത്തി. ശരി. നമ്പ്യാർ എന്തോ ആലോചിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. 10 നിമിഷം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പെട്ടെന്നിങ്ങനെ പറയുകയും ചെയ്തു, ശരി, നിങ്ങൾക്ക് പോകാം.
1: ഞാൻ പോയിക്കൊള്ളാം, നല്ലവനായ ഈശോ. ഞാൻ എവിടേക്ക് പോകും?
0: അവൾ നിറഞ്ഞ കണ്ണുകളെ മേൽപോട്ടുയർത്തി. അതയാൾ കണ്ടു. ആ കണ്ണുകളിൽ അയാളുടെ രൂപം അവ്യക്തമായി പ്രതിഫലിച്ചു.
1: ഓ, പെണ്ണുങ്ങളുടെ കണ്ണ് എത്ര വേഗത്തിലാണ് നിറയുന്നത്! മിണ്ടുമ്പോഴേക്കും കരച്ചിലായി.
0: ഇതൊക്കെ തഞ്ചമല്ലേ, വെറും തഞ്ചം. ആ മിഴിനീർ ഉറന്നുകൂടി കവിളുകളിലൂടെ മാറത്തേക്ക് ഇറ്റുവീണു. അതും നമ്പ്യാർ കണ്ടു. ഇവിടെ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. വാതിൽ കടക്കുമ്പോൾ അയാൾ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇതാ എത്തിക്കഴിഞ്ഞു. ധൃതിയിൽ താഴ്ത്തു വന്ന് സൈക്കിളെടുത്ത് ഓടിച്ചുപോയി. അപ്പോൾ അയാൾ ഓർത്തു നോക്കി, താൻ തിരിച്ചു വരുമ്പോഴേക്കും മാർഗരറ്റ് പോയാലോ എന്ന്. പോയാൽ പോകട്ടെ. പക്ഷേ അയാൾ സൈക്കിളിനും വേഗം കൂട്ടി. മാർഗരറ്റിനൊന്നും മനസ്സിലാകുന്നില്ല. അവിചാരിതങ്ങളായി പലതും മേലേക്ക് പൊളിഞ്ഞു വീഴുകയാണ്. വിഭ്രാന്തങ്ങളായ നാഴികകൾ കടന്നു പോകുന്നു. ആരാണ് ഈ മനുഷ്യൻ? എന്തിനെന്നെ രക്ഷിച്ചു? ഇന്നെന്തിനു പുറത്താക്കുന്നു? ഇയാൾ ദയാലുവാണോ ക്രൂരനാണോ? ആ കറുത്ത താടിയും തുടുത്ത മുഖവും മാർഗരറ്റിന്റെ ഹൃദയത്തിൽ കിടന്ന് കളിച്ചു. തന്മൂലം ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ അതേവരെ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് അവൾക്ക് തോന്നിയില്ല. വീടുണ്ട്, അവിടെ പോയി താമസിക്കാം. മാർഗരറ്റ് ആ മുഖത്തേക്ക് അമ്പരന്ന് നോക്കി. സാധനങ്ങൾ അവിടെ എത്തും. അതെല്ലാം എത്തുകയും ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കും നമ്പ്യാരുടെ അരിവെപ്പുകാരൻ എല്ലാ സാധനങ്ങളും ഒരുക്കിക്കൊടുത്തു. അന്ന് രാത്രി ഏകാന്തമായ ആ വീട്ടിൽ ഒരു സ്ത്രീയുടെ കാലടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. ജാലകത്തിനടുക്കെ ചെന്ന് വെളിയിലേക്ക് നോക്കി. തലേന്നാൾ താൻ മുങ്ങിച്ചാവാൻ ഒരുമ്പെട്ട ആ ഏരിയത നിലാവിൽ കിടന്ന് തിളങ്ങുന്നു. ആരും തടുക്കാനില്ല, പോകാം. പക്ഷേ അവൾ കിടക്കയിൽ പോയി വീണു തേങ്ങി. ഓ, എന്തിന്, എന്തിനിതൊക്കെ ചെയ്തു? കാലത്തുണർന്നത് വാതിൽക്കലൊരു മുട്ടുകേട്ടാണ്. അവൾ വെളിയിലേക്ക് തല നീട്ടി. അവിടെയുണ്ട്

0: സമയത്തിൽ പെൺകിടാവ് നിൽക്കുന്നു. നമ്പ്യാരയച്ച ഒരു വൃദ്ധിയാണ് അവളെ നിറഞ്ഞപ്പോൾ മാർഗരറ്റിന് ഇങ്ങനെ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നേരോ നേരോ പെണ്ണെ. അന്ന് വൈകുന്നേരവും നമ്പ്യാർ മുകളിലെ വരാന്തയിൽ നിന്നുകൊണ്ട് ദൂരെ കാണുന്ന ആ വീട്ടിലേക്ക് കൺപറിക്കാതെ നോക്കി. ഓടുമേഞ്ഞ ആ കൊച്ചു വീട് കമിഴ്ത്തി വെച്ച ഒരു പുത്തൻ ചെമ്പുകലം പോലെ കാണാം. മഞ്ഞിൻമറ പതുക്കെ പതുക്കെ അത് മങ്ങിക്കുകയാണ്. യജമാൻ യജമാൻ, പെട്ടെന്ന് താഴത്തു നിന്ന് ഒരു വിളി കേട്ടു. ആ തമിഴത്തി പെണ്ണ് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അയാൾ താഴോട്ടിറങ്ങി വന്ന് ചോദിച്ചു, എന്താ? അവിടെ സുഖമില്ല, ഒന്ന് വരണം. പ്രസവമല്ലേ? അതെ. ഞാനെന്തിനാ നേഴ്സിനെ വിളിക്ക്, പണം കൊണ്ടുപോ. ആ ചട്ടക്കാരി പെണ്ണ് പെറുന്നിടത്ത് താനെന്തിനാണ്? പക്ഷേ വൃദ്ധ പണം വാങ്ങി നടന്നു. കൺമുമ്പിൽ നിന്ന് മറഞ്ഞപ്പോൾ അയാൾ താടി തടവിക്കൊണ്ട് അല്പനേരം നിന്നു. എന്നിട്ട് സൈക്കിളെടുത്ത് ധൃതിയിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. അയാൾ മുമ്പിലും വൃദ്ധ പിന്നിലുമായി ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മാർഗരറ്റ് ഞരങ്ങുകയും മൂളുകയുമാണ്. അത് ചെവിക്കൊണ്ട് ഉമ്മറത്തങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തി. അധികം താമസിച്ചില്ല, നേഴ്സ് വന്നു. അയാൾ ആ ചതുരക്കണ്ണടയ്ക്കിടയിലൂടെ അവരെ ഒന്ന് നോക്കി. വീണ്ടും ഉല്ലാത്തിക്കൊണ്ടു നിന്നു. ഉത്കണ്ഠാകുലമായ അരമണിക്കൂർ നമ്പ്യാർ വൃദ്ധയെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ വിളിക്ക്. എന്താ? ഡോക്ടറെ ഡോക്ടറെ, വേഗം. പെണ്ണ് വെളിയിലേക്ക് പോയി. അയാളുടെ ലാത്തൽ തുടരുകയും ചെയ്തു. ഡോക്ടർ വന്നപ്പോഴും നമ്പ്യാർ ചതുരക്കണ്ണടയ്ക്കുള്ളിലൂടെ ഒന്ന് നോക്കി. ഡോക്ടർ അകത്തേക്ക് കടന്നു. വീണ്ടും വിങ്ങുന്ന നാഴികകൾ, ഒടുവിൽ ഒരു നീണ്ട നിലവിളി, അതിന്റെ അവസാനത്തിൽ പിള്ളയുടെ കരച്ചിലും കേട്ടു. നമ്പ്യാർ നിന്നു. പിന്നെ ഡോക്ടർ വന്ന് വിളിച്ചിട്ടാണ് അയാൾ അനങ്ങിയത്.
1: എന്താ?
0: ആൺകുട്ടി. നിങ്ങൾ ഭാഗ്യവാനാണ്. ഞാൻ വരട്ടെ, മരുന്നയക്കാം. നമ്പ്യാർ അദ്ദേഹത്തെ തുറച്ചു നോക്കി. ഡോക്ടർ പെട്ടിയെടുത്ത് യാത്രയായപ്പോൾ അയാൾ പോക്കറ്റിലേക്ക് കൈ തിരികിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഡോക്ടർ. ഫീസ് എടുത്തു കൊടുത്തു. ആ മനുഷ്യൻ പടികടക്കുന്നതുവരെ നമ്പ്യാർ വെറുപ്പോടെ നോക്കി നിന്നു. ഭാഗ്യവാനാണ് പോൽ. കഴുത. ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ മാർഗരറ്റ് കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവൾ തളർന്ന് കണ്ണടച്ചു കിടക്കുകയാണ്. അടുത്തു തന്നെ ആ പുതിയ മനുഷ്യാത്മാവും. കാൽപെരുമാറ്റം കേട്ട് അവൾ പതുക്കെ കൺമിഴിച്ചു. ഒന്നും മിണ്ടിയില്ല. കൃതജ്ഞത വഴിയുന്ന ആ നേത്രങ്ങൾ അയാളുടെ മുഖത്ത് തറഞ്ഞു നിന്നു. പതുക്കെ അവ നിറഞ്ഞു ചെവിക്കുറ്റിയിലേക്ക് ഒഴുകി. കുഞ്ഞിന്റെ മേൽ കണ്ണയച്ചുകൊണ്ട് നമ്പ്യാർ വിളിച്ചു, മാർഗരറ്റ്. അത്രയും മൃദുലമായ ഒരു സ്വരം അയാളിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല.
1: ഓ, എന്തു വേണം?
0: ഒന്നും വേണ്ട എന്ന അർത്ഥത്തിൽ അവൾ തലയിളക്കി. നിശബ്ദമായ അരമണിക്കൂർ കൂടി കഴിഞ്ഞു. അയാൾ പുറത്തേക്ക് കടന്നു. സൈക്കിളെടുത്ത് ഓടിച്ചുപോയി. പിന്നീട് പലപ്പോഴും അയാൾ അവിടെ വരും, കുറേ നേരം ഇരിക്കും, തിരിച്ചു പോരും. ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞതുമില്ല. അങ്ങനെ മാസം രണ്ട് കഴിഞ്ഞു. കിളി പാറിപ്പോകും പോലെ അത്ര വേഗത്തിലാണ് അത് കഴിഞ്ഞതെന്ന് മാർഗരറ്റിന് തോന്നി. കൂവുന്ന കിളിയല്ല, കുറുകുന്ന കിളി. ദൂരെയുള്ള ഉരുളക്കിഴങ്ങ് പാടങ്ങളിൽ നിന്ന് മുള്ളു താഴ്ത്തുന്നതിൻ്റെയും നിലം പരത്തുന്നതിൻ്റെയും ബഹളം കേൾക്കാം. മാർഗരറ്റ് ജാലകത്തിനടുക്കെ ചെന്നിരുന്നു. അവളുടെ കുഞ്ഞ് അടുത്തു തന്നെ കിടന്നു, കൈകാൽ കുടഞ്ഞ് കളിക്കുകയാണ്. അവളുടെ മിഴികൾ കൂടെ കൂടെ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു. കുഞ്ഞിനൊരു ഉടുപ്പ് തുന്നുകയാണ്. ആ വീട് തികച്ചും നിശബ്ദം. അയൽപ്പക്കക്കാരായ അലക്കുകാരുടെ വീടുകളിൽ നിന്ന് തുണി തല്ലി വെളുപ്പിക്കുന്നതിൻ്റെ ശബ്ദം കൂടെ കൂടെ കേട്ടു. അവളുടെ സ്വന്തം മനസ്സിനെ ഏതോ വിചാരങ്ങളിലിട്ട് അലക്കുകയാണ്. പെട്ടെന്നാണ് നമ്പ്യാർ മുറിയിലേക്ക് കടന്നു വന്നത്. മാർഗരറ്റ് അല്പം അമ്പരക്കാതിരുന്നില്ല. അയാൾ ആ കുഞ്ഞു കിടക്കുന്നയിടത്ത് ചെന്ന് താടി ഉഴിഞ്ഞുകൊണ്ട് നിന്നു. ആ മുഖം നീങ്ങുന്നതിനനുസരിച്ച് ചുമരിൽ വെളിച്ചം നിറഞ്ഞ രണ്ട് ചതുരക്കണ്ണുകൾ നീങ്ങുന്നത് മാർഗരറ്റ് സൂക്ഷിച്ചു. കണ്ണടയുടെ ആ പ്രതിഫലനത്തിൽ എന്തോ വിശേഷതയുള്ളതുപോലെ മാർഗരറ്റിന് തോന്നി. ഇരിക്ക്, അവൾ കസേല നീക്കിയിട്ടു. അയാൾ അമർന്നിരുന്നു. മാർഗരറ്റ്? ഓ. അവൾ തുന്നൽ സമ്മാനത്തിൽ നിന്ന് കണ്ണുയർത്തി. അവൾ എന്തോ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്പ്യാർ നിശബ്ദനായിരുന്നതേയുള്ളൂ. മിണ്ടാത്തതെന്തെന്ന് അവൾ ചോദിച്ചില്ല. കുഞ്ഞ് അപ്പോഴും കൈകാൽ കുടഞ്ഞ് കളിക്കുകയാണ്. നിഷ്കളങ്കങ്ങളായ ആ കണ്ണുകൾ ഈ പുതിയ പ്രപഞ്ചത്തിൻ്റെ നേരെ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുകയാണ്. മാർഗരറ്റ്, വീണ്ടും ആ വിളി. അവൾ വീണ്ടും നിശബ്ദമായി മുഖമുയർത്തി. പക്ഷേ ആ കണ്ണുകൾ ചോദ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മാർഗരറ്റിന് എന്നെ കല്യാണം കഴിക്കാമോ? മറുപടി പറയൂ. അത് അവിചാരിതമായിരുന്നു. എന്തും അയാൾ ചോദിക്കാം, തന്നെ ഉപയോഗപ്പെടുത്താൻ പോലും ഇച്ഛിച്ചേക്കാം. പക്ഷേ കല്യാണം? അല്പമൊരു ഉൾക്കിടലമുണ്ടാക്കി. തുടുത്ത ആ മുഖത്തും കറുത്ത താടിയിലും അവളുടെ കണ്ണുകൾ തെരുതെരുന്നനെ പാറിക്കളിച്ചു. അതൊരു പുഷ്പവൃഷ്ടി പോലെയായിരുന്നു. ഏതാണ് ഈ മനുഷ്യൻ? ഇന്നും അവൾക്കത് ഒരു ചോദ്യമാണ്. കറുത്ത താടിയും തുടുത്ത മുഖവും കൂടി ഒരാളുടെ മേൽവിലാസമാവില്ല. മാർഗരറ്റ്, പറയൂ. നമ്പ്യാർ തിരക്കി. അത് പറഞ്ഞു കിട്ടിയിട്ട് വേണം അയാൾക്ക് അപ്പോഴത്തെ വണ്ടിക്ക് പോകാനെന്ന് തോന്നും. ആ മുഖം കൂടുതൽ തുടുത്തിരുന്നു. കണ്ണുകൾ എപ്പോഴത്തേക്കാളും അധികം തീക്ഷ്ണമായിരുന്നു. ആ ചതുരക്കണ്ണടയുടെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ അവളുടെ മുഖത്തും മേലും പാറുകയാണ്. മാർഗരറ്റ്, എന്താ, സമ്മതമല്ലേ?
1: സമ്മതമാണ്,
0: അവൾ മന്ത്രിക്കും പോലെ പറഞ്ഞു. പക്ഷേ?
1: പക്ഷേ?
0: നമ്പ്യാർ ചോദിച്ചു. ഞാനൊരമ്മയായി.
1: പിന്നെ നിങ്ങൾ ആംഗ്ലോ ഇന്ത്യക്കാർ.
0: ഓ, ആ കഥ കളിയു. പക്ഷേ ഒരു

0: കാര്യം ചെയ്യണം. എന്താ, നന്നെ മൃദുലമായിരുന്നു അവളുടെ ശബ്ദം. മാർഗരറ്റ് പേരുമാറ്റണം, സാധിക്കുമോ? യജമാനൻ വൃദ്ധനോട് പറയുന്ന സ്വരമായിരുന്നു അത്. അതെ, ഇനി മേലിൽ നീ മാർഗരറ്റ് അല്ല, പിന്നെ ലക്ഷ്മി. എന്ത്? ലക്ഷ്മി എന്നാണ് നിന്റെ പേര്, മനസ്സിലായോ ലക്ഷ്മി? ആ പുതിയ പേരുച്ചരിച്ചപ്പോൾ അയാൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. കണ്ടത്തിൽ ഒരിടറലുണ്ടോ? ലക്ഷ്മി, മനസ്സിലായോ? സമ്മതമല്ലേ? ഒരു പേരിൽ എന്താണ്? മാറ്റണം. ശരി. ഇരുവരും നിശബ്ദരായിരുന്നു. എത്ര നേരം ആ വിധം ഇരുന്നുവെന്ന് പറയാൻ വയ്യ. വികാരങ്ങൾക്ക് പിൻപേ വികാരങ്ങൾ ചിലയ്ക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്ന മനസ്സ്. പക്ഷേ എല്ലാം അവസാനിക്കുന്നു. അവരും ആറി തണുക്കുകയാണ്. ഒക്കെ ഏറ്റുകഴിഞ്ഞു. ഇനിയൊന്നും മാറാൻ വയ്യേ എന്ന് അയാൾ തന്നോട് തന്നെ ചോദിച്ചു. എന്തിനേ അത്ര പെട്ടെന്ന് തല കൊടുത്തത്? അത് ഇളക്കി മറിക്കുന്ന സന്ദർഭമായിരുന്നു. ആണിവേരുകൂടി ഇളകി. പെട്ടെന്ന് കുട്ടിക്കരഞ്ഞു. അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. ലക്ഷ്മി, പുറപ്പെടൂ, നമ്പ്യാർ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ആ രണ്ടു നില കെട്ടിടത്തിനു മുന്നിൽ നീലമിഴികളും ചെമ്പിച്ച തലമുടിയുമുള്ള ഒരു കുട്ടി ഒരിളമാനിനെ പോലെ തുള്ളിക്കളിക്കുകയായിരുന്നു. അത് നോക്കി രസിക്കുകയാണ് അടുത്തു നിൽക്കുന്ന സ്ത്രീയും പുരുഷനും. അവർ ആ കുഞ്ഞിനെ നോക്കി, പിന്നെ പരസ്പരം നോക്കി. ലക്ഷ്മി, ആ ഏരി നോക്കൂ, വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. അയാൾ പതുക്കെ ഒന്ന് ചിരിച്ചു. അത് ആ പാവപ്പെട്ട മാർഗരറ്റേ ചെയ്യൂ. ലക്ഷ്മി അങ്ങനെയാണോ? അവൾ പരിഹാസപൂർവ്വം പൊട്ടിച്ചിരിച്ചു. അയാൾക്കത് പിടിച്ചില്ല. നിശബ്ദനായി നിന്നതേയുള്ളൂ. ഇനിമേൽ നീ മാർഗരറ്റ് അല്ല. അവൾ അയാളുടെ സ്വരം അനുകരിച്ചു. ലക്ഷ്മി, ഏതാണപ്പാ ഇങ്ങനെയൊരു ലക്ഷ്മി? ലക്ഷ്മി. നമ്പ്യാരുടെ ശബ്ദം മുഴങ്ങി. ആ കണ്ണുകൾ വാൾത്തലപ്പ് പോലെ മിന്നി. ചുണ്ടുകൾ മുറുകിക്കൂടി. അയാൾ താടി പതുക്കെ പതുക്കെ തടവി. ആ പഴയ നിഗൂഢനായ മനുഷ്യനെ മാർഗരറ്റ് ഒരിക്കൽ കൂടി കണ്ടു. ഒരു നേർത്ത ചൂട് ഉള്ളിൽ വ്യാപിക്കുകയും ചെയ്തു. പള്ളങ്ങളിലേക്ക് മൂടൽമഞ്ഞ് ഊർന്നിറങ്ങുകയായിരുന്നു.
1: ഉറൂബിന്റെ നവരസ കഥാപരമ്പരയിലെ മൂടൽമഞ്ഞ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

0: ఆకాశవాణి നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും നാടായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വികസിച്ചത് സ്വാതന്ത്ര്യാനന്തരം വർദ്ധിച്ചുവന്ന പൊതുജന പങ്കാളിത്തത്തോടെയാണെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന്റെയും ചിന്താ പ്രക്രിയയുടെയും അവിഭാജ്യ ഘടകമായി ജനാധിപത്യ സംവിധാനം തുടരുകയാണെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സജീവവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഓം ബിർള അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും പീയൂഷ് ഗോയൽ ക്ഷണിച്ചു. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും വ്യവസായ പ്രമുഖർ, അക്കാദമിക് രംഗത്തെ പ്രമുഖർ, ഗവേഷകർ, നൂതനാശയക്കാർ എന്നിവരുമായി IIT ഡൽഹി ബോർഡ് ചെയർപേഴ്സൺ ഹരീഷ് സാൽവേ സംഘടിപ്പിച്ച അത്താഴവിരുന്നിൽ സംബന്ധിച്ചതായും പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചു. 2 ആഴ്ച കൂടുമ്പോൾ നടത്തുന്ന പതിവ് അവലോകനത്തിന് ശേഷമാണ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം ഇതുവരെ 70 ഷിഗല്ലെ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. ഇതിൽ 17 പേർ വിദ്യാർത്ഥികളാണ്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാരണമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടത്. അതിനെ ആരെയും കുറ്റപ്പെടുത്താനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ SS ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സമിതി കലണ്ടർ തയ്യാറാക്കും. ഓരോ സീസണിലും മുൻകൂട്ടി പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് തലത്തിൽ വരെ രോഗസാധ്യതയെ പ്രതിരോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം വിവിധ ഇടങ്ങളിൽ സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ, ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. കേന്ദ്ര സംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായും തദ്ദേശ ഭരണ സ്ഥാപനം പ്രതിനിധികളുമായും ചർച്ച നടത്തി. തുടർന്ന് രോഗിയുടെ വീടും പരിസര പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ വവ്വാലുകളുടെ വിവിധ ആവാസ കേന്ദ്രം ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിലും വിശദമായ പരിശോധന നടത്തി. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പ്രത്യേക യോഗം ചേർന്നു. 4 ഉം 8 ഉം വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിലെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ, വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്ന ഇടിവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാണി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ലാ രൂപീകരിച്ചത്. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ, മഹാകവി വള്ളത്തോൾ, ഉറൂബ്, കെ മാധവൻ നായർ, EMS ഇ മൊയ്തു മൗലവി, കെ ദാമോദരൻ എന്നിവരടക്കം നിരവധി കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾക്ക് ജന്മം നൽകിയ ജില്ലയാണ് മലപ്പുറം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട CMRL സ്ഥാപക MD ശശിധരൻ കർത്തായുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവർ കൊച്ചിയിൽ ED ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി മേധാവിയുമായ വീണയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. രാവിലെ 7:45 ജിദ്ദയിലേക്ക് 150 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം മാംഗ്ലൂർ എയർപോർട്ടിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് കണ്ണൂരിൽ വിമാനം ഇറക്കിയത്. ഇറങ്ങുന്നതിന് മുമ്പ് വിമാനം 20 തവണ ആകാശത്ത് ചുറ്റിക്കറങ്ങിയത് പരിസരവാസികളിലും യാത്രക്കാരിലും പരിഭ്രാന്തി പരത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ്ആഞ്ചലസിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. നീറ്റ് UG പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജ പ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21 നീറ്റ് UG പരീക്ഷ. സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടെലിഗ്രാം ഫീച്ചർ ഈ മാസം 30 വരെ പ്രവർത്തനരഹിതമാക്കാൻ NTA IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും സുരക്ഷിതമായി പരീക്ഷ നടത്താനും സംയോജിത നടപടി സഹായിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വെബ്സൈറ്റിലെ തിരക്ക് നിയന്ത്രിച്ച് തടസ്സമില്ലാത്ത സേവനം നൽകാൻ സാങ്കേതിക വിഭാഗം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും NTA വ്യക്തമാക്കി. മൂന്നാർ വന്യജീവി സങ്കേതത്തിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 എത്തി. ഓക്കിലച്ചമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മൂന്നാർ മേഖലയിലെ ആകെ തുമ്പി വൈവിധ്യം 82 ഉയർന്നതായും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും പുതിയ കണ്ടെത്തലുകൾ സഹായകരമാകും.
0: കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന വിദ്യാഭ്യാസ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. കുന്ദമംഗലം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പരിപാടി രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 15th A സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തിരഞ്ഞെടുത്തതായി A സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ K.പ്രവീൺകുമാർ MLA അറിയിച്ചു. 20,001 ഫലകവുമാണ് അവാർഡ്. July 3 വൈകിട്ട് കോഴിക്കോട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതിക വിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിനേരത്തിൽ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 നാട്ടിലെ പാട്ട്. രാത്രി 10 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9035345. മറ്റൊരു നമ്പർ 9495532542.
1: നാട്ടുവിശേഷം. കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ശിവഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷം ഇന്ന് നടക്കും. ക്ഷേത്രം തന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ചെറുപുഴ അയ്യപ്പക്ഷേത്രം പ്രതിഷ്ഠാദിനോത്സവം ഈ മാസം 22 ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. പാട്യം കൊങ്ങാറ്റ ചക്രപാണി ക്ഷേത്രം പ്രതിഷ്ഠാദിനോത്സവം ഈ മാസം 25 മുതൽ 27 വരെ നടക്കും. ഈസ്റ്റ് പള്ളൂർ അവറോത്ത് വേട്ടയ്ക്കൊരുമകൻ ചുഴലി ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കർമ്മവും ശുദ്ധികലശവും ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
3: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷിണ

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസ്

0: के अंदर युवाओं के नैतिक साहस के साथ युवाओं में आकांक्षी युवाओं के अंदर नेतृत्व क्षमता को डेवलप करना, उनकी भागीदारी बढ़ाना और किस तरीके से हम भारत को बदल सकते हैं।
1: കേരളത്തിൽ നിന്നുള്ള മൂന്ന് യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
4: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines, and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements paper suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ

സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ സന്ദേശഗാനങ്ങൾ ആരംഭിക്കുകയാണ്. സന്ദേശഗാനങ്ങളിലേക്ക് സന്ദേശങ്ങളും പാട്ടും ഉൾപ്പെടുത്താൻ വേണ്ടി സന്ദേശം അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യ സന്ദേശം: പ്രിയപ്പെട്ട മലബാർ റേഡിയോ, ഞങ്ങൾക്ക് വിജയ് അഭിനയിച്ച ഒരു തമിഴ് ഗാനമാണ് വേണ്ടത്. ഖുഷി എന്ന സിനിമയിലെ ഒരു പൊണ്ണു പൊണ്ണു താൻ പാത്തു എന്ന് തുടങ്ങുന്ന ഗാനം വച്ചു തരുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് രമേശൻ, കവിത, അഭിജിത്ത്, ജിഷ്ണു. ഇത് നാട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആവശ്യപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം.

അടുത്ത സന്ദേശം ചന്ദ്രഭാനു തില്ലങ്കേരി അയച്ചതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീത നിർദ്ദേശത്തിൽ ഗാനഗന്ധർവനും സുജാതയും ചേർന്ന് പാടിയ ഗാനം നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലേതാണ്. ഈ പാട്ട് ജൂണിലെ മഴയുടെ താളത്തിനൊത്ത് കേൾക്കാൻ പ്രത്യേക സുഖമാണ്. റേഡിയോ മലബാറിന്റെ മുഴുവൻ ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട നിലയാംഗങ്ങൾക്കും മധുരവാണി റേഡിയോ ആസ്വാദക കൂട്ടായ്മയിലെ എല്ലാ എന്റെ സഹപ്രവർത്തകർക്കും വേണ്ടി സന്ദേശഗാനങ്ങളിലൂടെ മനോഹരമായ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ചന്ദ്രഭാനോട്ട പാട്ട് റെഡിയായിട്ടുണ്ട്, കേട്ടോളൂ.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: എന്റെ വല്യമ്മ ഷജില ഓർക്കാട്ടേരിയുടെ പിറന്നാളാണ് ഇന്ന്. ഒരു ഗാനം വച്ചു തരണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദിദേവ് ഉരുവച്ചാലിൽ നിന്നും ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ട് വെച്ചു കൊടുക്കാം. അപ്പം വല്യമ്മയ്ക്ക് റേഡിയോ മലബാറിന്റെ ആശംസകളും കൂടി അറിയിക്കണം. ഇതാ പാട്ട് കേട്ടോളൂ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: ഹായ് പ്രിയ റേഡിയോ മലബാർ, ഞാൻ പ്രേമവല്ലി കാഞ്ഞിലേരി. എൻ്റെ മകൾ രമ്യയുടെ ജന്മദിനമാണ് ഇന്ന്. എനിക്ക് ജന്മദിനമല്ലോ പുണ്യദിനമല്ലോ എന്ന പാട്ട് വെച്ചു തരണേ. ഇത് എൻ്റെ മധുരവാണി കൂട്ടുകാർക്ക് കൂടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. രമ്യയുടെ ജന്മദിനത്തിന് റേഡിയോ മലബാറിന്റെ ആശംസകളും കൂടി നേരുകയാണ്. പാട്ടിതാ കേട്ടോളൂ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എനിക്ക് മീശമാധവൻ എന്ന ചിത്രത്തിലെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് കേൾപ്പിച്ചു തരുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് കോളയാട് നിന്നും രൂപയാണ്. തീർച്ചയായിട്ടും, എന്താ സംശയം, ഇതാ പാട്ട് കേട്ടോളൂ.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് കതിരൂരിൽ നിന്നുമാണ് രൂപേഷ് അയച്ചതാണ് ഉത്സവമേളം എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം വെച്ചു തരാമോ ഇതെന്റെ കതിരൂരിലുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രൂപേഷെ ആദ്യമായിട്ടാണ് സന്ദേശം അയച്ചതെന്ന് തോന്നുന്നു പാട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോളൂ

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രണയിക്കുകയായിരുന്നു ഞാൻ ഓരോരോ ജന്മങ്ങളിൽ. ഈ ഗാനം എന്റെ മോൾ ഷജിലയുടെ പിറന്നാളാണ് ഈ വരുന്ന 16-ന്. അവൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരുമോ എന്നാണ് സന്ദേശം വന്നിരിക്കുന്നത്. അപ്പൊ ഷജിലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പാട്ട് കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മലബാർ സന്ദേശ ഗാനമേ ഒരു ഹിന്ദി ഗാനം കേൾപ്പിക്കാമോ? സന്ദേശം അയച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. മനോഹരമായ ഒരു ഹിന്ദി ഗാനം നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഹൈ റേഡിയോ മലബാർ സന്ദേശഗാനത്തിന് അഭിമന്യു എന്ന ചിത്രത്തിലെ കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഇണം പകർന്ന ഗാനമായ എം ജി ശ്രീകുമാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ രാമായണക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? സന്ദേശമയച്ചത് എലമ്പാറയിൽ നിന്ന് സുജാത മേറ്റടി, കൂടെ കെ പി ജാനകി പരിപ്പായി. ഗാനമഞ്ചരി ഗ്രൂപ്പ് അംഗങ്ങളും ഈ ഗാനം റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശ്രവ്യധാര ഗ്രൂപ്പിനും സമർപ്പിക്കുകയാണ്. സുജാതജി, പാട്ട് റെഡിയായിട്ടുണ്ട്, കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഇന്നത്തെ സന്ദേശഗാനത്തിൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കുമായി ഒരു ഗാനം ആവശ്യപ്പെടുന്നു. യേശുദാസും ചിത്രയും പാടിയ കണ്ണാരം പൊത്തിപ്പൊത്തി എന്ന ചിത്രത്തിലെ മഴയോ മഴ പൂമഴ എന്നത് പ്രതീക്ഷയോടെ സന്ദേശം അയച്ചിരിക്കുന്നത് TK രാഘവൻ, പ്രാന്തൻചാൽ. പ്രതീക്ഷ കൈവിടണ്ട, പാട്ടിതാ കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ദേശഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മറക്കണ്ട, സന്ദേശം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 9037008960. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും റേഡിയോ മലബാറിന്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഉൾപ്പെടുത്താത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി, നമസ്കാരം.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഇനി അതിഥി ഭാഷാ ഗാനങ്ങൾ.

ഇതുവരെ കേട്ടത് അതിഥി ഭാഷാ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ఇదెంతటి చలియా.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. Thank you.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഗാനം.

നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിലെ ഹരിഹരനും അനുരാധ ശ്രീറാമും ചേർന്ന് ആലപിച്ച ഗാനം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

എൻ്റെ പേര് അരുൺ, എൻ്റെ സ്വദേശം മണത്തണം. ഞാനിവിടെ പെരുവണ്ണാൻ സ്ഥാനീയനാണ്, കൊട്ടിയൂരെ. അപ്പം നമ്മൾ ചെയ്യേണ്ട ചടങ്ങുകളെന്ന് വെച്ചാൽ കൊട്ടിയൂർ പ്രക്കുഴം മുതൽ കരശാട്ട് വരാം. കരശാട്ട് കഴിഞ്ഞിട്ടുണ്ട് ചടങ്ങ്. അപ്പോൾ പ്രക്കുഴത്തിന് നമ്മൾ വരണം ആയിലാർ കാവിലെ മുന്നിൽ വെച്ച് മറ്റേ തണ്ണിയും കൂടി ചടങ്ങ്. അത് നമ്മൾ ഏഴ് സ്ഥാനികന്മാരാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നീരോനിലത്ത് അതേ ചടങ്ങ്. അന്നാണ് പെരുമാൾക്ക് നീര് നനക്കുന്ന ചടങ്ങുണ്ടാവുക. അതിലെല്ലാം നമ്മൾ ഭാഗമാക്കാണ്, അതിൽ പങ്കെടുക്കേണ്ടതാണ്, ചടങ്ങ് ചെയ്യാനുണ്ട്. പിന്നെ അതിനുശേഷം ബണ്ണാരനിലത്ത്, മണത്തണയെന്നില്ല, ബണ്ണാരനിലത്തിന് ഭഗവതീൻ്റെ കോലം ധരിച്ച് താക്കോൽ കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ നമ്മൾ പെരുവണ്ണാൻ എടുത്ത് സ്ഥാനീയനാണ് ചെയ്യേണ്ടത്. ഞാനത് ചെയ്യൽ പാരമ്പര്യമായിട്ട് നമ്മൾ പെരുവണ്ണാൻ സ്ഥാനം വഹിച്ചു വരുന്ന തറവാട്ടാണ്. അപ്പോൾ ഇത് ഭാഗമായിട്ട് കുറേ ചടങ്ങുകൾ, ഇനിയിപ്പോൾ ഇളനീരാട്ടായെന്ന് ചടങ്ങുണ്ട് നമുക്ക് കാവിൽ, അതായത് കൊട്ടേരി കാവിൽ മുത്തപ്പൻ വരവ് എന്നാണ് പറയുക, ഈ വീരഭദ്രൻ്റെ. അപ്പോൾ അതിൽ നിന്ന് രഹസ്യമായിട്ടില്ല, അതും കാവിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. പിന്നെ അതിന് ശേഷം ഇങ്ങനെ നമ്മളിവിടെ വേണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുളങ്ങരയത്ത് എന്ന് പറയുന്നൊരു അമ്പലമുണ്ട് മണത്തണ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തറവാടിൻ്റെ ബണ്ണാർ അടച്ചുപൂട്ടി കലശെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് പറയാനും പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ കൊട്ടിയൂരിനെ സംബന്ധിച്ചെല്ലാം രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ എല്ലാം തുറന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനീയ എന്ന രീതിയിൽ ഈ അമ്പലമായി അല്ലെങ്കിൽ ഉത്സവമായി ഒരു ഭാഗമാക്കാം. അന്ന് കഴിയുമ്പരെയും തുടക്കം മുതൽ അവസാനം വരെ നമ്മളിവിടെയുണ്ടാവും, എല്ലാത്തിലും പങ്കുചേരണം. കുറേ ആളുണ്ടാവും ഇവിടെ, രാത്രി വൈകുന്നേരം കുറേ ആൾ തമ്പടിച്ച് നിൽക്കും. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമായിരിക്കും ആ സമയത്ത്. കൊട്ടേരി കാവിലെ ഒറ്റപ്പലാൻ്റെ കൂടെയില്ല അവരുണ്ടാവും. അപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങളായിട്ടാണ് പറയുക, ചൂട്ടയെല്ലാം കത്തിച്ച് ഒരു ഭയാനകമായ രൂപത്തിലാണ് വരിക ആ സമയത്ത്. അത് പുറങ്കലയെന്ന് പറയുന്ന സ്ഥാനീയനുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം കൊട്ടേരിക്കാവിൽ പെരുവണ്ണാനും പുറങ്കലേനും, പിന്നെ നമ്മളന്ന് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പൈൻകുറ്റി വെക്കണം അവിടെ, നമ്മളവിടെ പൈൻകുറ്റി വെച്ച് അതൊരു പ്രത്യേക ചടങ്ങുണ്ട് അവിടെ ചെയ്യണ്ടേ. ആദ്യം ചെയ്ത് പുറങ്കലേന മുത്തപ്പൻ്റെ ആ ഭീരഭദ്രൻ്റെ വേഷം ഉണ്ടാക്കി അപ്പുറം ഇപ്പുറം എടുത്തുമ്പോഴത്തും കൈ പിടിച്ച് ഒരു പ്രത്യേകതരം ശബ്ദത്തോടു കൂടിയിട്ട് അപ്പോഴത്തേക്കും ഒറ്റപ്പലാൻ്റെ ആൾക്കാർ റെഡിയായി നിൽക്കുക. അതിൽ ചൂട്ട കത്തിച്ച് അങ്ങ് പോവുക. അതങ്ങനെ താഴോട്ട് ഭീരഭദ്രനും തിരുവഞ്ചേരിയിലേക്ക് ഇറങ്ങും. ബാക്കിയുള്ളവർ കോവിലകം കയ്യാലുണ്ട്, ഇവരെ കൂടിയില്ല, ഈ ഒറ്റപ്പലാൻ്റെ കൂടിയുള്ളവർ കോവിലകം കയ്യാലിൽ പോയി അവിടെ നിന്നുള്ള ഒരു പണ്ടത്തെ ഒരു രീതിയിൽ അവർ തച്ചടക്കുക എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ്. വീരഭദ്രൻ വന്ന് ദശൻ്റെ തലയർത്തുന്ന അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക, അങ്ങനത്തെ ഒരു പ്രകൃതം ആയിരിക്കും ഇവിടെ മൊത്തത്തിലുണ്ടാവുക. അതിനുശേഷമാണ് ഇളനീരാടും, ഈ ചടങ്ങ് വന്നതിന് ശേഷമാണ് ഇളനീരാടും. ഇങ്ങനെ നമുക്ക് എല്ലാ ഇത് കേട്ടറിവ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഭീരഭദ്രനായിട്ട് സങ്കല്പിക്കുന്നത് മുത്തപ്പൻ വരവ് എന്ന്, പക്ഷേ പൊതുവേ പറയുമ്പോൾ മുത്തപ്പൻ വരവ് എന്നാണ് പറയുക. ആ ശരിക്കും രൗദ്രഭാവത്തിലാണ് വരിക. അപ്പോൾ ഈ അതിൻ്റെ ഒരു പ്രതിനിധി എന്ന് വെച്ചാൽ, ഇത് വരുന്ന ഒരു അന്തരീക്ഷം എന്ന് വെച്ചാൽ സതീദേവി യാഗാഗ്നിയിൽ പോയി എന്നുള്ളൊരു ഇതെല്ലാം സാങ്കല്പികമായി നമ്മളിപ്പോൾ നമുക്ക് പറഞ്ഞു തന്നൊരു കഥ. ആ കഥേൻ്റെ അകത്ത് അല്ലെങ്കിൽ കേട്ടറിവാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റുള്ള ചില സമയം അത് അങ്ങനെയല്ല എന്ന് പറയാതിരിക്കുക, പക്ഷെ നമുക്ക് കേട്ടറിവ് വാമൊഴിയായിട്ട് പറഞ്ഞു തന്നതും കേട്ടറിവാണ്. അപ്പോൾ അത് ആ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉണ്ടാവുക ആ സമയത്ത്. ആ ഒരു പ്രതിനിധി വരുന്നത് ആ ഒരു അന്തരീക്ഷത്തിലുണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് കവന്ന് ഇങ്ങോട്ടേക്ക് എല്ലാവരും കൂടി വരുന്നൊരു ഭയാനകമായൊരു അന്തരീക്ഷമാണ്. പക്ഷേ പിന്നെ അതിന് ശേഷമാണ് ഇളനീരാടുക. ഈ മുത്തപ്പൻ്റെ വരവ് വന്നതിന് ശേഷമാണ് ഇളനീർ അഭിഷേകം ചെയ്യുക.

ഈ സോഷ്യൽ മീഡിയൻ്റെ വരവോട് കൂടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വൻ ജന്മം വലിയ തന്നെ പറഞ്ഞിട്ട് അവർക്കത് കറക്റ്റായിട്ട് ബോധിക്കുന്നില്ല. ഇവിടുത്തെ ചടങ്ങ് അതെന്ന് വെച്ചാൽ അവരെല്ലാം ചിന്തിക്കുന്നത് അവരെല്ലാം ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെ വലിയ അമ്പലത്തിൽ പോയിട്ടില്ല, അവരതാ ചിന്തിക്കുന്നത് ഇവിടെ വന്നാൽ നമുക്കെന്താ അങ്ങനെ പെട്ടെന്ന് കയറി കൂടെ അതെന്താ വിടാതെ ഇതെങ്ങനെ ബ്ലോക്കാക്കി വെക്കുന്നു എന്നുള്ളൊരു രീതിയുണ്ട്. പക്ഷെ അതിവർക്ക് ഇവിടുത്തേനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇവിടെ ഒന്നിനൊന്നും സമയമില്ല, ഇത്ര സമയത്തിന് ചടങ്ങുകളാകുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. കാലത്ത് നേരത്തെ ഏകദേശം ഒരു സുമാറ് 9 മണിക്കാവാം അല്ലെ 10 മണിക്കാവാം അതിൻ്റെ ഉള്ളിൽ ആവും എന്നല്ലേ പറയാൻ പറ്റും. ഒന്നും ആർക്കൊരു കൃത്യമായി ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിൽ പോയാൽ ഇത്ര മണിക്ക് നട തുറക്കും, ഇത്ര മണിക്ക് ഇന്നേ പൂജ എന്ന് കാണൂലേ. അപ്പോൾ ഇവിടെ അത് കാണൂല. ഇവിടെ എല്ലാം ഈ നക്ഷത്രത്വങ്ങളും രാശിൻ്റെ എല്ലാം നോക്കിയിട്ടില്ല ചടങ്ങുകളാണ്. 27 ദിവസത്തെ ഉത്സവങ്ങൾ ഈ വൈശാഖമാസത്തിലെ ഈ ഉത്സവം ഒരു അതാണല്ലോ പ്രത്യേകത. ഇവിടുത്തെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ നാനാജാതിയിൽപ്പെട്ടവർ എല്ലാ സമുദായത്തിനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇവിടെ ഇല്ലേ. 64 സ്ഥാനികന്മാരുണ്ട്, അതിൽ ഇവിടെ വേണ്ടപ്പെട്ട സ്ഥാനികന്മാരുണ്ട്. ഇവിടെ നിന്ന് ചൊല്ലി വിളിച്ചവർ, ഇവിടെ ആചാരം കൊടുത്തവർ, അവരൊക്കെയാണ് ഇവിടെ ഇല്ലത് ഇതുമായി ബന്ധപ്പെട്ടത്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞാൽ 12 മാസത്തിൽ ഒരു മാസമാണ്, ഒരു മാസത്തിൽ ഈ 12 മാസം ഉണ്ടെങ്കിൽ അതിലത്തെ ഒരു മാസത്തിലെ ഉത്സവമാണ്. ഒരു മാസം എത്തൂല, അതിൻ്റെ ഉള്ളിലാണ് ഉത്സവം. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകത. ആ ഒരു മാസം ഈ ഉത്സവം നടക്കുന്ന സമയത്ത് തന്നെ അനേകം ഇപ്പോൾ 100,000 പറയാം, നമുക്കിപ്പോൾ 2 പറയാൻ പറ്റില്ല, ഒരു സുമാറ് പറയുന്ന 100,000 കവിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെയൊക്കെ 2-3 ദിവസമായിട്ട് വമ്പിച്ച ജനാവലിയാണ്. പക്ഷേ മണത്തണ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടിയൂരമ്പലത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. ഇവിടുത്തെ എല്ലാ ഒരുവിധ എല്ലാ സ്ഥാനികന്മാരും മണത്തണയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാവുകൾ, തറവാടുകൾ എല്ലാം മണത്തണയാണ്. അപ്പോൾ ആ മണത്തണന്ന് മുതലൊരു 15 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് മുതൽ ഇങ്ങോട്ട് എല്ലാ വഴിയിലും ബ്ലോക്കാണ്. ഏറ്റവും കൂടുതൽ സാധാരണ പണ്ടെല്ലാം നമ്മളെല്ലാം ചെറുതിൽ കോഴിക്കോട്, വടകര, കൊയിലാണ്ടി ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് അങ്ങോട്ട് നിന്ന് വരുന്നത്, ഈ തെക്കോട്ട് നിന്ന് വരുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരം മുതൽ വരാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പ് ദേവസ്വത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കൊട്ടിയൂരമ്പലത്തിനെ കുറിച്ചിട്ടൊരു ഒരു വിവരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നാനാജാതി അല്ല നാനാ സ്ഥലത്തുനിന്നും പിന്നെ ഭക്തന്മാർ ഒഴുകി വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഏറ്റവും വലുത് സോഷ്യൽ മീഡിയ. അതിന് പേപ്പർ ആരും വായിക്കില്ല, എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണല്ലോ എല്ലാം ശ്രദ്ധ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വൻ ജലാവലി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കർണാടകക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ വരുന്നത്. പക്ഷെ അവർക്കിടി അറിയാത്തതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത്, അവിടെ അടിയാണ്. പക്ഷെ അതെല്ലാം തെറ്റായ ഒരു പ്രചരണമാണ്, അത് വേഗം തുടങ്ങണം, നിൽക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് ആചരണങ്ങൾ എന്താണോ, ഇവിടുത്തെ ചിട്ടകൾ എന്താണെന്ന് കൃത്യമായിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല. പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകാത്തൊരു രീതിയാണ്, പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വ്യത്യാസമാണ്, ഇവിടുത്തെ ചടങ്ങുകൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൃത്യമായിട്ട്. ഇവിടെ കന്നഡ അറിയുന്ന സ്റ്റാഫുകളുണ്ട്, അതിന് നിർദ്ദേശം കൊടുക്കുന്ന പോലീസ് അവരൊക്കെ ഉണ്ട്. അവർ ഭഗവാനെയും ഭഗവതീനെയും എഴുന്നള്ളിപ്പ് എന്നത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. അപ്പോൾ അതൊക്കെ അവർ വേറെ എന്തോ രീതിയിൽ ആസ്വദിക്കുന്നത്. ഇപ്പോൾ സെൽഫി, അതായത് മൊബൈൽ എടുത്ത് റീൽസ് എടുക്കേണ്ട ഒരു കണ്ടീഷനായിട്ട് ഇപ്പോൾ കൊട്ടിയൂരമ്പലം മാറിയിട്ടല്ലേ നമ്മളിവിടെ. ആ അവർ അതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ, നിങ്ങൾക്ക് അറിയാം സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ അവരെ കണ്ടൻ്റ് എല്ലാം വരുന്നത്. അവർ പ്രത്യേകിച്ചും ഷൂട്ട് ചെയ്യാനാണ് ഇവിടെ എന്താണെന്നുള്ളത്. പക്ഷേ ഇവിടെ പൂരമല്ല, മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും അല്ലെങ്കിൽ കാവുകളിൽ നിന്നും വ്യത്യസ്തമായ ആരാധന സമ്പ്രദായമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവരത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഇത് മുന്നേ ദിവസം എല്ലാ സ്റ്റേറ്റിലേക്കും, അതായത് കർണാടകത്തിലൊക്കെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഇത് ചെയ്യണം എന്നില്ല, ഇത് ഇവിടുത്തെ ചിട്ടേനെ കുറിച്ചൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ലേ. അവർ വരുന്നവർ കൃത്യമായിട്ട് വന്ന് അതിൻ്റെ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ടാവില്ല വ്യത്യസ്ത രണ്ട് രീതിയിലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ചെയ്യുന്നത്.

0: ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങൾ.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. ഇതിൽ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിനിമിഷങ്ങൾ കേൾക്കാം. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിൽ നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പൊഴിയുടെ കാളിദാസൻ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു പാർവതി. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ.

8 മണിക്ക് മധുരഗീതങ്ങൾ, 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം പത്രവിശേഷം, 9:15 ചാരുകസേല, ഇതിൽ തെക്കമ്പാട്ട് 2-ാം ഭാഗം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ചിരിനേരം പുനഃപ്രക്ഷേപണം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2 മണിക്ക് ഒരുവട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം നെല്ലിക്ക, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ, തുടർന്ന് ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 6:40 സന്ധ്യാഗീതങ്ങൾ, 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ശാസ്ത്രവീഥി, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ശ്രോതാക്കൾ അവതാരകരായി എത്തുന്ന ഈ പരിപാടിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രമീള ടീച്ചർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ

0: മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതര. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലുമടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808. നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.
2: ശ്രീ പത്മനാഭ പുരുഷോത്തമ വാസുദേവ വൈകുണ്ഠമാധവ ജനാർദ്ദന ചക്രപാണേ.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
4: ഹരിത സമൃദ്ധി.
5: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം വ്യത്യസ്തയായിട്ടുള്ള ഒരു കർഷകയാണ് ഇരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് ചോദിച്ചറിയാം. റേഡിയോ മലബാറിൻ്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: എൻ്റെ പേര് സതി. ഞാൻ ഒരു PWD കോൺട്രാക്ടറാണ്. അതിലുപരി നല്ലൊരു കർഷക കൂടിയാണ്. ഇഷ്ടംപോലെ പച്ചക്കറികൾ, ഫ്രൂട്ട് തൈകൾ, ഫ്രൂട്ടാണ് മെയിനായിട്ട് ഇപ്പം ഉള്ളത്. ഒരു 100-100 പരം ഫ്രൂട്ട് തൈകൾ ഇപ്പം എൻ്റെ വീട്ടുമുറ്റത്ത് ഉണ്ട്. വീട്ടുമുറ്റത്ത് മാത്രമല്ല, കാര്യമായിട്ട് ചെയ്യുന്നത് ടെറസിലാണ്. അപ്പോൾ ടെറസിൽ ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട്,

0: ഏഴ് വർഷമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാ വർഷവും വിളവെടുത്തു കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ മാട്ടിടം കൃഷിഭവനിന് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും വന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം കാഴ്ചകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ പച്ചക്കറികളുണ്ട്, പച്ചമുളക്, തക്കാളി, പയർ, പിന്നെ കറ്റാർവാഴ, ഒരുപാട് എണ്ണ ഉണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട് തൈകൾ, ലോങ്ങൻ, ബനാന, സപ്പോട്ട, മിയാസാക്കി മാംഗോ, മാംഗോ ഒരു അഞ്ച് ആറ് വിധത്തിലുണ്ട്. പിന്നെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ചാമ്പ, ജെറി, കാറ്റ് ഫ്രൂട്ട്, അബിയു, പുലാസ, അങ്ങനെയുള്ള കുറേ ഐറ്റം. പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഇന്നേതെന്ന് പേര് എടുത്ത് പറയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും എണ്ണം ഫ്രൂട്ട് തൈകളുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ പച്ചക്കറികൾ, ചീരയായിക്കോട്ടെ, ബാക്കിയുള്ള നമുക്ക് വീട്ടാവശ്യത്തിന് എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ എൻ്റെ ടെറസിൽ, ഇഞ്ചി, ഇതെല്ലാം ടെറസ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് പുറമെ കുറച്ച് ഫ്രൂട്ട് തൈകൾ ഞാൻ എടുത്തിട്ട് താഴെ, ഇപ്പം വെയിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് കുറച്ച് താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങാട്ടിടം കൃഷിഭവൻ, ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം എടുത്തു പറയേണ്ടത് എൻ്റെ മാങ്ങാട്ടിടം കൃഷിഭവനിലെ ഭരണസമിതി അംഗങ്ങൾ, അത് അതിലുപരി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റൻറ്റുമാർ. സന്തോഷ് സാറിനെ എടുത്തു പറയണം, ഏത് ഡൗട്ട് നമ്മൾ എന്ത് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഓടി വന്ന് നമുക്ക് വേണ്ട അറിവുകൾ തരികയും കൃഷിയെ അത്രയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ഉദ്യോഗസ്ഥന്മാരാണ് നമ്മളെ മാങ്ങാട്ടിടം പഞ്ചായത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് തന്നെ പറയണം. ആ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് പോകണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു, അത്രയധികം നമ്മൾ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് സാർ. ഇപ്പോൾ മറ്റുള്ളവരല്ല എന്നല്ല, അപ്പോൾ എല്ലാവരെക്കാണി ഉപരിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ കൃഷിയിൽ ഇറങ്ങുമ്പോൾ ഇവരായൊരു മൈൻഡാണ് നമ്മളെ മനസ്സിലേക്കുള്ളത്. ആ ഒരു പ്രചോദനം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കൃഷിയിലേക്ക്. ഞാൻ ഓരോ വർഷവും വിചാരിക്കും ഈ വർഷം എനിക്ക് കയ്യല്ല, നിൽക്കട്ടെ. പക്ഷേ ഒരു വിളി വരുമ്പോൾ, ചേച്ചി തൈ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ ഒരു വിളി വരുമ്പം എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കൊണ്ടെന്ന് നട്ട് അതിനെ പരിപാലിക്കേണ്ട രീതിയിൽ. അതിലുപരി എനിക്ക് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇപ്പോൾ 14 വർഷമായി. 14 വർഷമായി ഞാൻ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഒരു മാറ്റത്തിന് കാരണം എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വിയോഗം ഒന്നുകൊണ്ട് മാത്രം. അപ്പോൾ അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി, ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് അന്നേരം ഇറങ്ങിയത്. ചെറുതിലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കർഷക കുടുംബാന്ന് നെൽകൃഷിയെല്ലാം 3 വിളയെടുക്കുന്ന വയലുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഈ ഒരു മേഖലയ്ക്ക് നന്നായിട്ട് തിരിഞ്ഞിട്ടുള്ളത്. പിന്നെ സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. എന്നാലും ഒരു 4 ആൾ വന്നു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ഹാ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എൻ്റെ കൃഷിത്തോട്ടത്തിനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് എൻ്റെ ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് സമയം വളരെ വളരെ കുറവാണ്. രാത്രിയിലുള്ള പരിപാലനം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൃഷിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീൻകുളമുണ്ട്. അതിൻ്റെ അകത്ത് മീനിനെ ഓരോ വർഷം മീനിനെ അത് പഞ്ചായത്തിൻ്റെ ബ്ലോക്കിൻ്റെയും സബ്സിഡിയോടുകൂടി മീൻ കൃഷിയും ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഐറ്റംസും വീട്ടിൽ ഉണ്ട്. എൻ്റെ മോനും മോൻ്റെ ഭാര്യയും ഒരു കുട്ടിയാണെന്നുള്ളത്. അപ്പോൾ മോനെ കൂട്ടിയിട്ട് ടെറസിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ കത്തിയോ കത്രികയോ ഉണ്ടെങ്കിൽ അവനത് ഒരെണ്ണമെങ്കിൽ അവനെ കട്ട് ചെയ്യാണ്ട് വരാണ്ടിരിക്കില്ല. അപ്പോൾ അവനെ സ്കൂളിൽ വിട്ടിട്ടാകുമ്പോഴെല്ലാം മോൻ്റെ ഭാര്യ വെള്ളം നനക്കും. അത്യാവശ്യം വിളവെടുക്കുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ വന്നിട്ട് എല്ലാം ചെയ്യും. വിളവെടുക്കേണ്ട സമയമെല്ലാം ഉണ്ടെങ്കിൽ അവളെല്ലാം പറിക്കും. അത്യാവശ്യം ചില ദിവസങ്ങളിൽ എനിക്ക് വെള്ളം നനക്കാൻ ഇന്ന് ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം നനക്കും, സഹായിക്കും. ഇനിയിപ്പോൾ മണ്ണ് ഒരുക്കുമ്പോൾ, നില ഒരുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സഹായിക്കും. മോന് പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. മോനെ എന്താ പറയണ്ടേ, കുറച്ച് രാഷ്ട്രീയത്തിലേക്കും പിന്നെ മെമ്പറും കൂടിയാണ്, മാട്ടിടം പഞ്ചായത്തിൻ്റെ മെമ്പറും കൂടിയാണ്. അപ്പോൾ അതിന് സമയം ഉണ്ടാവില്ല, വീട്ടിലിരിക്കാൻ സമയം ഉണ്ടാവില്ല. അവൻ എപ്പം തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത ഒരു വിഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ, പഞ്ചായത്ത് തലത്തുനിന്നായിക്കോട്ടെ, ഫോണെ വിളിച്ചിട്ട് നമ്മൾക്ക് ഒരു കർഷക കൂട്ടമുണ്ട്. അപ്പോൾ ആ കർഷക മാങ്ങാട്ടിടം കർഷക കൂട്ടത്തിൽ നിന്ന് വിളിക്കും, നമ്പർ എടുത്ത് വിളിക്കും, ചേച്ചി ഇന്നേതുണ്ടോ ഇന്നേതുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും എത്തിച്ചു കൊടുക്കും, വീടിനടുത്തുള്ളവർക്ക് എല്ലാവർക്കും ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. അങ്ങനെയാണ് അത്. മാർക്കറ്റിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമുക്ക് തികയുന്നില്ല.
1: അധിക പേരും പറയും നമ്മൾ കൃഷിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണോ? അങ്ങനെ ഒരു വസ്തുതയുണ്ടോ ശരിക്കും പറഞ്ഞാൽ?
0: ഇല്ല, വരുമാനം ചിന്തിച്ചിട്ട് ചെയ്യുന്നവർക്ക് വരുമാനം നന്നായിട്ടുണ്ടാക്കാം. പക്ഷെ ഞാൻ ഒന്ന് വരുമാനത്തെ പറ്റിയിട്ടല്ല ചിന്തിക്കുന്നത്, എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷ സുഖം ഒന്നത്, രണ്ടാമത്തെ നമുക്ക് വിഷരഹിത ഭക്ഷണങ്ങൾ കഴിക്കാന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയില്ല. എൻ്റെ കുട്ടിയൊക്കെ ആയിക്കോട്ടെ, എൻ്റെ മോളുണ്ട് അടുത്ത വീട്ടിൽ നിൽക്കുന്ന, മോൾക്കും കുട്ടികൾക്കും പിന്നെ ആർക്കാണോ ബന്ധുക്കൾക്ക് എല്ലാവർക്കും പറ്റുന്നത് അവരെല്ലാം വിളിച്ച് ചോദിക്കും, ചീരയുണ്ടോ പയറുണ്ടോ മുളകുണ്ടോ എന്ന് ചോദിക്കും, അപ്പോൾ അവർക്കെല്ലാം കൊടുക്കും.
1: ഇപ്പം നേരത്തെ പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു എന്ന്. അപ്പോൾ ആ ഒരു കൃഷി നടത്തുന്നതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചേച്ചി ചെയ്തിട്ടുള്ളത്?
0: അതിൻ്റെ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ മണ്ണ് ടെറസിലായത് കാരണം മണ്ണ് വളരെ കുറച്ചിട്ട് ഇട്ടാൽ മതി എന്നുള്ളൊരു നിലപാടിൽ ഞാൻ എൻ്റെ സൈറ്റിലുള്ള കരി വിറക് കത്തിച്ചിട്ട് താറുരുക്കാൻ വേണ്ടിയിട്ട് വിറക് കത്തിക്കും. അപ്പോൾ ആ അതിൻ്റെ കരി വൈകുന്നേരം ആകുമ്പോൾ പണിക്കാരെടുത്ത് പറയും ഒന്ന് വാരിയിട്ട് ചാക്കിലാക്കി വെക്കണം എന്ന് പറയും. അപ്പോൾ അത് മുഴുവനും കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കും. ഡ്രമ്മ് അതൊന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, അത് എൻ്റെ തന്നെ കെമിക്കൽ ഒഴിയുന്നതിൻ്റെ ഡ്രമ്മ് ഞാൻ ആർക്കും കൊടുക്കില്ല. അത് വീട്ടിൽ വെച്ച് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എന്നിട്ട് അതിൻ്റെ അകത്ത് അടിയിൽ കുറച്ച് ഒരു ലെയർ കരി ഇട്ട് കൊടുക്കും. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മണ്ണ് മാത്രം ഇടും, മുകളിൽ വീണ്ടും കരിയിടും. അപ്പോൾ ആ കരിയിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് നനക്കാൻ സമയം കുറവാണ്. അപ്പോൾ ഈ രാത്രിയിലുള്ള നനയാണ്, ഈ രണ്ട് പ്രാവശ്യം നനക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനധികം വെള്ളം വേണ്ട, ഡ്രാഗണ അധികം വെള്ളം വേണ്ട, എന്നാലും ആ ഒരു കണക്ക് ചിന്തിച്ചിട്ട് കരിൻ്റെ അകത്താണ് എൻ്റെ കൃഷി. കരി ഇഷ്ടം പോലെ കരി ഇട്ട് കഴിഞ്ഞാൽ കരി പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ ഇത്ര നല്ല വളം വേറെ ഒന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷ് വളം ചേർക്കേണ്ട, ഇംഗ്ലീഷ് വളം ഞാൻ ഇതുവരെയും തൊട്ടിട്ടില്ല. ഡ്രാഗൺ ഫ്രൂട്ടിന് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വളം ഇന്നത്തെ തീയതി വരെ തൊട്ടിട്ടില്ല. ഇപ്പോൾ 7 വർഷമായി. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് മുണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇത് മാത്രമാണ് അതിന് ചേർക്കുന്ന വളം. അതിൻ്റെ പുറമെ ഈ കരി. എൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ സാധാരണ ജൂൺ മാസമാണ് കായ്ക്കൽ. ഇപ്പോൾ 2 വർഷമായിട്ട് നേരത്തെ കായ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിന് മുമ്പേ മെയ് ആകുമ്പോൾ കായ്ച്ചു. ഈ പ്രാവശ്യം ഏപ്രിലിൽ പറിക്കാൻ തുടങ്ങി, ഏപ്രിൽ മുതലേ കായ് ഉണ്ടാകാൻ തുടങ്ങി. കുറച്ചുകൂടി നേരത്തെയായി. അപ്പോൾ ഇനിയിപ്പം ഒക്ടോബർ വരെ, ഏകദേശം ഒക്ടോബർ വരെ ഉണ്ടാവും കായ്.
1: ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ പലതരം ഇനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ തരം ഇനങ്ങളാണ് ചേച്ചിയുടെ വീട്ടിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: എൻ്റെ അടുത്തുള്ളത് മലേഷ്യൻ റെഡ്, നല്ല മധുരമുള്ള ഐറ്റമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമേ അല്ല. കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ചൊവയോ ഒന്ന് വേറെയാണ്, ആ ടേസ്റ്റേ മാറ്റാണ്. പക്ഷേ ഈ മലേഷ്യൻ റെഡ് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ 3 ഐറ്റമാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് മഞ്ഞ, മഞ്ഞ എന്ന് പറയുമ്പോൾ പുറത്തെ തൊലി മാത്രം മഞ്ഞ, ഉള്ളിൽ വെള്ളയാണ്. പിന്നെ ഒരു റോസ്, റോസിൻ്റെതും ഉള്ളു വെള്ള പുറത്ത് റോസ്. ഇത് ഉള്ളും റെഡ് പുറത്തും റെഡ്. മലേഷ്യൻ റെഡ് എന്ന് പറയുന്നത് ഉള്ളു റെഡ് പുറത്തും റെഡ്. കൂടുതലുള്ളത് മലേഷ്യൻ റെഡ്, മറ്റേത് രണ്ടും ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ 3 ഐറ്റമുള്ള.
1: ഇടവിളയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ?
0: ഇടവിളയായിട്ട് ഇനിയിപ്പം ഒരു 2 ഏക്കർ സ്ഥലം അവിടെ കാലിയായിട്ട് കിടപ്പുണ്ട്. അത് JCB വെച്ച് മണ്ണെല്ലാം നീക്കിയിട്ടത്. അപ്പോൾ അവിടെ വിപുലമായിട്ട് കൃഷി, മഴക്കാല പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചിയും കൂടെ അതിനോട് ചേർന്നിട്ട് ഇഞ്ചിയും കൂടെ, ഇഞ്ചിക്ക് തടലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നടണം എന്നാണ് ആഗ്രഹമുള്ളത്.
1: അപ്പോൾ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കൃഷി രീതിയിലൂടെ ചേച്ചിക്ക് കഴിയട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
0: ഞാൻ എവിടെ പോയാലും ഇപ്പോൾ സംശയം ചോദിക്കാൻ, സംശയം ആരെങ്കിലും അഭിപ്രായം പറയാൻ പറയുമ്പം മാട്ടിടം പഞ്ചായത്തിലെ ഒരുവിധ ക്ലാസ്സിനെല്ലാം ഞാൻ പറ്റുന്ന പോലെ പങ്കെടുക്കാറുണ്ട്. ഏതിങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിലും സന്തോഷ് സാറ് വിളിച്ചിട്ട് പറയും ചേച്ചി ഇങ്ങനെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ പറയുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും അഡ്വാൻസായിട്ട് പറയും. ഞാൻ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എത്ര സ്ഥലമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 10 ഗ്രോ ബാഗും വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ളത് എന്താണോ അത്യാവശ്യമുള്ളത് അതൊരു 2 തൈയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന മനസ്സുഖവും വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള ഒരു സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. പറ്റുന്നവർ ഇത് ചെയ്യണമെന്നാണ് ഞാൻ എല്ലാവരുടെയും പറയാറുള്ളത്. കൃഷിയെ പറ്റിയിട്ട് സംശയം ചോദിക്കുന്നവരോടെല്ലാം ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞപ്പോൾ കുറേ തൈകൾ കട്ട് ചെയ്തു നഴ്സറി പോലെ ആക്കി ചെറിയ ഗ്രോ ബാഗ് മേടിച്ചു അതിൻ്റെ അകത്ത് നട്ട് വളർത്തി ആ തൈകൾ എല്ലാവർക്കും ആവശ്യക്കാർ വിളിച്ച് ചോദിക്കുമ്പോൾ കൊടുക്കലുണ്ട്. ആ കൊടുക്കുന്നവർ ഈ അഭിപ്രായം എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് എങ്ങനെ നടണം എന്ത് ചെയ്യണം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒന്ന് അതിൻ്റെ മുള്ളുകൾ, പിന്നെ അത് നടാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ആ PVC പൈപ്പ് വാങ്ങിച്ചിട്ട് വലിയ PVC പൈപ്പ് വാങ്ങിച്ചു അതിൻ്റെ അടിയിലും ദ്വാരം ഉണ്ടാക്കി മേലെയും ദ്വാരം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിനെ നെറ്റ് ഷീറ്റിനെ കൊണ്ട് ചുറ്റി എന്നിട്ട് ആ സെൻറ്ററിൽ താങ്ങി നിർത്തി ആ മറ്റേ നമ്മളെ ഇലക്ട്രിക് പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ക്രോസ് ചെയ്തിട്ടിട്ട് അതിനെ താങ്ങി നിർത്തിയിട്ട് മുകളിൽ ടയറും വെച്ചിട്ടാണ് ആദ്യം നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഓരോ എണ്ണം തിളിർത്ത് വരുന്നതിന് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം നമ്മൾ. ആ ഉള്ളിലേക്ക് കൊടുത്ത് പിന്നെ അത് മറഞ്ഞ് വീഴുമ്പോൾ മറഞ്ഞ് താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കായ് പറിക്കാൻ സുഖമുണ്ടാവുക. പക്ഷെ അതിന് ഭയങ്കര റിസ്ക്കാണ്. ഈ ദ്വാരം ഉണ്ടാക്കിയിട്ടെല്ലാം വെക്കാൻ, കമ്പി ദ്വാരം ഉണ്ടാക്കിയിട്ടെല്ലാം വെക്കാനെല്ലാം ഭയങ്കര റിസ്ക്കായിരുന്നു. അപ്പം ഇപ്പം ഞാൻ കൊണ്ടുവന്നവരടുത്ത് ഇന്നേപോലെ ചെയ്യണമെന്ന് പറയാറുണ്ട്. അതിൻ്റെ പുറമെ ടെറസിലാണെങ്കിൽ പാരപ്പറ്റ് പോലെയുള്ള സംഭവം ഉണ്ടെങ്കിൽ പാരപ്പറ്റിന് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും വേണ്ട. അധികം അധ്വാനം ഇല്ലാതെ പാരപ്പറ്റിൻ്റെ മേലേക്ക് നമ്മൾ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിന്ന് താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം എല്ലാ ഫ്രൂട്ട് തൈകളും. ഇത് എല്ലാവരടുത്തും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. എന്ത് സംശയം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു കൊടുക്കും.
1: ഏതായാലും ചേച്ചിയുടെ വിശേഷങ്ങൾ ഒരുപാട് നമുക്ക് വേണ്ടി പങ്കുവച്ചു. ഇനിയും കൃഷിയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സർവേശ്വരൻ ആയുസ്സും ആരോഗ്യമൊക്കെ നൽകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം.
0: ഇനിയും ഞാൻ ആർക്കെങ്കിലും ഈ കൃഷിയെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, സംസാരിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഇതോടൊപ്പം തരുന്നു. അപ്പോൾ എൻ്റെ നമ്പർ 99 47 78 68 54. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നടുന്ന രീതി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ വളരെ സന്തോഷമാണ് എനിക്ക്. ഓക്കെ, താങ്ക് യു.

0: മണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും വിഷരഹിത പച്ചക്കറികൾ വിളയിക്കാനും സഹായിക്കുന്ന ഒന്നാം തരം ടോണിക്കായി മുട്ടത്തോടിനെ ഉപയോഗപ്പെടുത്താം. കാൽഷ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോടിലെ പ്രധാന ഘടകം. കാൽഷ്യത്തിനു പുറമെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുമുണ്ട്. ചെടികളുടെ കോശഭിത്തികൾക്ക് കരുത്തു നൽകുന്നത് കാൽഷ്യമാണ്. ഇത് ചെടികൾക്ക് നല്ല ആരോഗ്യവും മൊത്തത്തിലുള്ള ഘടനയും ബലപ്പെടുത്തുന്നു. പുതിയ വേരുകൾ ഉണ്ടാകാനും അവ മണ്ണിലേക്ക് നന്നായി പടരാനും കാൽഷ്യം സഹായിക്കും. മണ്ണിൽ മുട്ടത്തോട് പൊടിച്ചു ചേർക്കുന്നത് മണ്ണിന്റെ അമ്ലരസം കുറയ്ക്കാനും സസ്യജീവിതത്തിന് പര്യാപ്തമായ മാധ്യമമാക്കി തീർക്കാനും സഹായിക്കും. മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇലകൾക്ക് നല്ല പച്ചനിറം നൽകുന്ന ഹരിതകം നിർമ്മിക്കാൻ ഇവ സഹായിക്കും. ചെടിയുടെ ആഹാരനിർമ്മാണ പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും. ഫോസ്ഫറസ് വേരുകളുടെ വികാസത്തിനും പൊട്ടാസ്യം ചെടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും നൽകുന്നു. മുട്ടത്തോട് വെള്ളത്തിൽ കഴുകി അതിനുള്ളിലുള്ള ദ്രാവകവും പാടയും ആദ്യം നീക്കം ചെയ്യണം. പിന്നീട് വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കാം. വളമാക്കാൻ ഇത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചു സൂക്ഷിച്ചെടുക്കുക. മുട്ടത്തോട് വിവിധ രീതികളിൽ ഉപയോഗിക്കുന്നത് കാര്യക്ഷമത കൂട്ടാൻ ഉപകരിക്കും. മുട്ടത്തോട് കഴുകിയെടുത്ത് മിക്സിയിലോ പൊടിക്കാനുതകുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നന്നായി പൊടിച്ചെടുത്തോ സൂക്ഷിക്കാം. ചെടിയുടെ ചുവട്ടിൽ അല്പം മണ്ണ് മാറ്റി ഈ പൊടി വിതറാം. ചെടികൾ നടുന്ന സമയത്തോ അല്ലെങ്കിൽ വളരുന്ന ഘട്ടത്തിലോ ചുവട്ടിൽ ചേർത്ത് മണ്ണുമായി ഇളക്കിക്കൊടുക്കണം. മുട്ടത്തോട് തനിയെ ചേർക്കുന്നതിനു പകരം മോരുമായി കൂട്ടിക്കലർത്തിയും ഉപയോഗിക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ മുട്ടത്തോട് പൗഡർ എടുത്ത് അതിലേക്ക് അല്പം പുളിച്ച മോരൊഴിക്കണം. 3 ദിവസത്തോളം ഇത് അടച്ചു വെക്കുക. അതിനുശേഷം 10 രട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം. ഈ ലായനി ചെടികളുടെ ചുവട്ടിൽ നിന്ന് അല്പം അകലെയായി ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ മറ്റൊരു മിശ്രിതമാണ് ചെറുനാരങ്ങ ലായനി. ഉണങ്ങിയ മുട്ടത്തോടുകൾ ഒരു ചട്ടിയിലിട്ട് ചെറുതായി വറുത്തെടുക്കണം. ഇളം തവിട്ടു നിറമാകുന്നതുവരെ വറുക്കുന്നത് അതിലെ ജൈവാംശങ്ങൾ നീക്കം ചെയ്യാനും കാൽഷ്യം വേഗത്തിൽ പുറത്തു വരാനും സഹായിക്കും. തുടർന്ന് നന്നായി പൊടിച്ചെടുക്കണം. ഇത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ഗ്ലാസ് പാത്രത്തിലോ ഇട്ട ശേഷം ചെറുനാരങ്ങാ നീര് ഒഴിക്കണം. 1 ടീസ്പൂൺ മുട്ടത്തോട് പൊടിക്ക് 10 ടീസ്പൂൺ നാരങ്ങാ നീര് എന്നതാണ് കണക്ക്. തയ്യാറാക്കിയ മിശ്രിതം തണലിൽ 1 ആഴ്ച വരെ മൂടിവെക്കണം. ഇടയ്ക്ക് പത വരുന്നത് നിന്നുകഴിഞ്ഞാൽ ലായനി തയ്യാറായെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അരിച്ചെടുത്ത് കുപ്പിയിലേക്ക് മാറ്റുക. ഇത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ഉപയോഗിക്കാൻ. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ലിറ്റർ ലായനി എന്ന തോതിലാണ് കലർത്തേണ്ടത്. ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ ഗുണം ഉത്തമം. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും മുട്ടത്തോട് ചായയെപ്പറ്റി. ചെടികൾക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന ലിക്വിഡ് വളമാണ് ഇത്. 1 പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മുട്ടത്തോടുകളിട്ട് 10 മിനിറ്റ് തിളപ്പിക്കുക. ഇത് 1 രാത്രി മുഴുവൻ വെച്ച ശേഷം അരിച്ചെടുത്ത് ചെടികൾക്കൊഴിച്ചു കൊടുത്താൽ ഏറെ നല്ലതാണ്. കമ്പോസ്റ്റ് നിർമ്മിതിക്കൊപ്പവും മുട്ടത്തോട് ഉപയോഗിക്കാം. വീട്ടിൽ കമ്പോസ്റ്റ് നിർമ്മിക്കുമ്പോൾ അതിലേക്ക് മുട്ടത്തോട് ചേർക്കുന്നത് വളത്തിന്റെ പോഷക നിലവാരം വർദ്ധിപ്പിക്കും. മുട്ടത്തോട് മുഴുവനായി ഇടുന്നതിനേക്കാൾ കൈകൾ കൊണ്ട് ഉടച്ചു ചേർക്കുന്നത് വേഗം ദ്രവിക്കാൻ സഹായിക്കും. മറ്റൊരു മിശ്രിതമാണ് വിനാഗിരി ലായനിയുമായി ചേർത്ത് തയ്യാറാക്കുന്നത്. വറുത്തെടുത്ത മുട്ടത്തോട് പൊടിച്ചതും വിനാഗിരിയും മിക്സ് ചെയ്യണം. ഇത് 1 ആഴ്ചകളോളം വെച്ച ശേഷം 1 ലിറ്റർ വെള്ളത്തിന് 10 മില്ലി എന്ന തോതിൽ ചേർത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്യാം. മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ല ഫലം ചെയ്യും. പൊതുവെ മഴക്കാലത്ത് കയറി വരുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് ഒച്ചുകൾ. ഇതിനെ ചെറുക്കാനും മുട്ടത്തോട് ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. മുട്ടത്തോട് ചെറു കഷണങ്ങളാക്കി ചെടിയുടെ ചുവട്ടിൽ വിതറുന്നത് ഒച്ചുകളെയും ഇഴജന്തുക്കളെയും അകറ്റാൻ സഹായിക്കും. മുട്ടത്തോടിന്റെ പകുതി ഭാഗത്ത് മണ്ണു നിറച്ച് ചെറിയ വിത്തുകളെല്ലാം നട്ടുമുളപ്പിക്കാനും ഉപയോഗിക്കാം. പിന്നീട് മുട്ടത്തോടോടുകൂടി തന്നെ മണ്ണിലേക്ക് നടാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542. ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1. ചെറിയ ഗ്രാമങ്ങളിൽ കപ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഈവിനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗൃഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വച്ചോ അമേരിക്കയിൽ വച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: കേരളത്തിൽ സെൻസസ് 2027 1st നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1st തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A.J. തിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
5: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സർസൈസ് ഓഫ് സെൻസസ് 2027. വൺ മോർ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് സെൻസസ് ഈസ് ദിസ് സെൻസസ് is being done fully digitally. I congratulate all the officers of the census.
3: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. 2nd ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാൽ ആണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ഐസിസി 2 T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിനയച്ചു. രാത്രി 11 മണിക്ക് നടക്കുന്ന 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ. മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2013 നിയാസ് ബക്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: അല്ലാന്നും നിനക്ക് ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കണ നേരെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചു.
3: എടാ പഹയാ, ഈ ഊണ് കഴിക്കണമെങ്കിൽ 1.5 kilometer നമ്മളെന്നെ നടക്കണ്ടേ പെരേലിക്ക്?
2: അല്ലാണ്ട പിന്നെ 1.5 kilometer ഊണ് നിങ്ങളെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരും?
3: മാണ്ടടോ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കണത്.
4: മനസ്സു കുറെ മടിയ മല ചമക്കിട്ടോ, അതേസമയം നിത്യാഭ്യാസി ആന എടുക്കും.
3: വിജയേട്ടാ, നിത്യാഭ്യാസം ഒരാനേനെ എടുക്കുള്ളൂ, മടിയനെ ഒരു മല മുയിമൻ അങ്ങോട്ട് ചമക്കും. അപ്പൊ ആരാ മുടുക്കേ?
5: നിങ്ങളിങ്ങനെ വെറുതെ വിടലും വിട്ടോണ്ടിരുന്നോളി, ജോലിക്ക് പണിക്കും പോവാതെ.
3: എന്തേത്തിനാണ്ടോ നല്ല പോലെയാണ് ജോലിക്ക് പോണത്? ഈ നേരം വലിച്ചാകുമ്പോ തന്നെ തുണി നിസ്കാരം കഴിഞ്ഞ് തുണിയും മാറ്റി ജോലിക്ക് പോണ മനുഷ്യന്മാരെ കാണുമ്പോ തന്നെ നമുക്ക് തലപെരുക്കാൻ തുടങ്ങും.
5: പിന്നെ എന്താ ആളുകൾ ചെയ്യേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? പുട്ടടിക്കണ്ടേ?
3: ചിന്തിക്കണടോ.
5: എന്ത്?
3: എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ?
5: എന്ത്?
3: അപ്പൊ പാലതു.
5: അതോനിഷ്ടായി. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ചു പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണല് വാരിയിടരുത്.
6: പിന്നെ നിങ്ങളുടെ 1 rupee അരിയിലാണല്ലോ ഇത്രയും വില കൂടിയ മണല് വാരിയിടുന്നത്.
5: നിങ്ങളോട് സംസാരിക്കാൻ എന്നാലേ എന്റെ ആവോലി ചീഞ്ഞു പോകും.
2: അസറഫേ, നീ പൊക്കോ, ഇവരെ പണി മുടക്കായിരിക്കണോരാട്ടിലും.
3: രമേശ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോത്തുപോലെ പണിയെടുക്കണ നിങ്ങളും ജീവിക്കണേ, ഒരു പണിക്കുമ്പോ പോത്ത ഞമ്മളും ജീവിക്കണേ. അപ്പൊ ആരാ മുടുക്കന്മാര്?
2: അത് നിങ്ങൾ തന്നെ മുടുക്ക.
3: ആയിട്ടാ.
2: എന്നാ ഒരു കാര്യം,
3: എന്ത്?
2: നാളെ വരുമ്പളേ ഇവിടെ ഒരുപാട് പറ്റിന്റെ പൈസ തരാണ്ട് അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിച്ചാ മതി.
3: ഇതാണ് എന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാ അപ്പൊ പറ്റിന്റെ കൈ വയ്ക്കും, ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഈ ബുദ്ധിയും ചിന്താശേഷിയുള്ള ആരെങ്കിലും എന്തെങ്കിലും പണിക്കുവതായിട്ട് നിങ്ങൾ കേട്ടിക്കണോ? കേട്ടിക്കണോ വിജേട്ടാ?

0: ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാര്, പണ്ഡിതന്മാര്, സന്യാസിമാര്, എന്തിനു പറയുന്നു നമ്മള് മന്ത്രിമാര്, എം എൽ എ മാര്, ശരാശരി നിലവാരമുള്ള വാർഡ് മെമ്പർമാര് പോലും എന്തെങ്കിലും പണിക്ക് പോയിക്കണോ? എന്തുകൊണ്ടോ ഒരു പോവാത്ത? ഓർക്കൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കള്ള കഴിവുണ്ട്. ഞമ്മളെപ്പോഴും മഹാന്മാരെ പാതയാണ് പിന്തുടരേണ്ടത്. ഒരു മണിക്കും പോവരുത്.
1: ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മണികണ്ഠൻ പട്ടാമ്പി, രചന നാരായണൻകുട്ടി, മാമുക്കോയ, മാള അരവിന്ദൻ, കുളപ്പുള്ളി ലീല, കൊച്ചുപ്രേമൻ, കെ പി എസ് സി ലളിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെ നർമ്മത്തിൽ അവതരിപ്പിച്ച മറിമായം എന്ന ടെലിവിഷൻ ഷോയിലെ മുഴുവൻ ടീമും ആദ്യമായി വെള്ളിത്തിരയിലെത്തുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് വല്ലാത്ത പഹയൻ എന്ന ഈ ചിത്രത്തിന്.
0: സൈതാലിക്കോ, ഇയാളിത് എവിടെ പോയി കിടക്കണേ? സൈതാലിക്കോ, ഞാനിവിടെ ഇന്നെവിടെ പോയി കിടക്കണേ? ഞാൻ ഇവിടെ. ആദ്യം നിങ്ങളെ പാട്ടോ നിർത്തൂ, എന്നല്ല വല്ലതും കേൾക്കുള്ളൂ. അല്ല, നിങ്ങൾ ഈ പാട്ടല്ലാണ്ട് വേറെ ഒരു പാട്ടും കേൾക്കില്ലേ? എപ്പ നോക്കിയാലും ഈ പാട്ട് തന്നെ.
2: അതവിടെ പാടിക്കൊടുത്തടങ്ങ, അതിന് കായൊന്നും കൊടുക്കണ്ടല്ലോ. അന്ന് മിക്സ് ചെയ്യാൻ ഇതുകൂടി അവന് കൊണ്ടേക്കോ.
0: എന്തത്?
2: അതതിന്റെ സാധനം ബാക്കിയായതാ. അതില്ലാതെ തന്നെ കണ്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടായിട്ട് ഇനി വല്ല സാധനം കേടാകുമ്പോ അതിട.
0: അതല്ലേ.
3: ആ രമേശ, ആ ഒരു ചായ എടുത്തോ.
0: ആ ശരി,
3: ഞാൻ ഈ സൈതലിക്കാരൻ കണ്ടിട്ട് വരാം.
0: അല്ല, എന്തെത്തപ്പ നമ്മള് ബാലന്റെ കഥ? ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ ഓനും നേരമില്ല. മണ്ടലോടെ മണ്ടല ഈ വെടിക്കെട്ടിനിടയിൽ നായ കുടിക്കാൻ മാരിയാ. എങ്ങോട്ടാ പോണ്ടെന്ന് ഓനൊന്നും വിശ്വസില്ല. വല്ലാത്തൊരു
4: അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ, നൈമിഷികമാണ് ഈ ജീവിതം
0: മനുഷ്യാവൂർ. നൻ്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ട് മറത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച സിംഹത്തെ പോലെ രണ്ടെണ്ണം ഇവിടെ വന്നിരുന്ന് ചിലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുണ്ടെന്നറിയോ?
5: എന്തുണ്ടാ?
0: വേറെ എവിടെ പോയിരുന്ന് ചിലക്കാൻ സ്ഥലമില്ലെന്ന് ഓർത്തിട്ടാ. എടാ, 10 പൈസ ഉപകാരം രണ്ടിനും കൊണ്ടില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കാരിക്ക.
5: അവന്റെ ഒരു പാട്ട്
0: ജഡിവിസയാക്കണ്ടോ? അഡ്വാൻസ് ജീവിക്കണ അഹങ്കാരമായി. ബുദ്ധിയില്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ
2: കാട്ടുകൊള്ളി?
0: അതെ, ഇപ്പൊ തന്നെ 350 രൂപയായി പറ്റി.
2: 150 രൂപ എനിക്ക് ഇങ്ങോട്ടുള്ള.
0: അതെങ്ങനെ?
2: അല്ല, ഇന്നലെ 1 കിലോ നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു.
0: 1 കിലോ നത്തോലിക്ക് 500 രൂപ.
2: 500 രൂപയ്ക്ക് കിട്ടിയാ ഭാഗ്യം. ഇങ്ങനെ വന്ന് ഈ ഒരു സിനിമ ഇറങ്ങി നത്തോലി ഒരു ചെറിയ മീനല്ലാന്നും
0: പറഞ്ഞു.
2: അതിനുശേഷം നത്തോലി മീനിന് ഭയങ്കര പിടിയും വരിക. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കുന്ന നത്തോലി മീന. അതുകൊണ്ട് ചായ കൊടുക്കണോ? എടുക്കണോ?
6: സമയത്തിനെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മണ്ട വാച്ചും.
0: ചേട്ടാ, സമയം
2: നല്ല സമയം. ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വരൂ.
0: അതെ, ഞാൻ സാധാ സമയമാണ് ചോദിച്ചത്.
2: സാധാ സമയം പറയാ, തന്റെ സമയം പറയാ. വരൂന്നേ, അവിടെ ഇരിക്കാം. ഒന്ന് നിക്കണോ?
6: നല്ലൊരു കോളായിരുന്നു.
2: ഒന്ന് പോടാ ഇവിടുന്ന്. നിന്റെ സമയം ശരിയല്ലെന്നാ തോന്നുന്നേ.
7: ചേട്ടാ, ഒരു ആക്സിഡന്റ് ചേട്ടാ അടിക്കൂ.
2: അടിച്ചല്ലേ പഠിക്കാന്.
7: ചേട്ടാ, ഞാൻ ഭാഗ്യമുള്ളതുകൊണ്ടാണ് വണ്ടി അടിക്കാഞ്ഞത്.
2: ഞാൻ തന്നെ എഴുതിട്ടാ ജീവിക്കുന്നത്. എന്നെ തുറക്കാൻ തരാം.
1: സർക്കാർ സ്കൂളിലെ പ്യൂണായ ബാലൻ പണ്ട് വാങ്ങിയ സ്ഥലത്ത് വീട് പണിയാൻ തീരുമാനിക്കുകയും തുടർന്നുണ്ടാകുന്ന വിവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ബാലൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്.
0: ഇപ്പൊ ഇവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ശമ്പള വർദ്ധനയാണല്ലോ നമ്മളെല്ലാവരും സമരം ചെയ്ത്. അത് ഈ പങ്കെടുക്കാൻ പറഞ്ഞപ്പോ ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു.
8: എന്നാലും വല്ലാത്തൊരു സമരായി പോയി. സ്കൂളിൽ കൊണ്ടൊന്ന് നായകരണ പൊടി വിതറാന്നൊക്കെ പറഞ്ഞാല്.
9: എന്നാലും നമ്മൾ അധ്യാപകരല്ലേ ടീച്ചറെ, ആ ബോധമെങ്കിലും നമുക്ക് വേണ്ടതായിരുന്നു.
0: അത് വളരെ ശരിയാ ടീച്ചർ പറഞ്ഞു. സ്കൂളിൽ കൊണ്ടുവന്ന് നായകരണ പൊടി വിതറാന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി. വേറെ സ്റ്റാൻഡേർഡിൽ എത്ര പൊടി ഉണ്ടായിരുന്നു?
10: എന്താ ഇവിടെ ചന്തയാണോ? ബാസ് തുടങ്ങണ്ടേ? മണി 10 ആവാറായി. ആരെങ്കിലും ഒരാൾ പോയി ആ മണി ഒന്ന് അടിക്കേ.
9: മണി അടിച്ചാലും കുറ്റം, അടിച്ചില്ലെങ്കിലും കുറ്റം.
11: എന്താ ടീച്ചറെ?
10: എന്താ എന്താ
0: എന്താ നമ്പ്യാര് മാഷേ, എടുക്കുന്ന പണിക്കുള്ള ശമ്പളം തന്നെ കിട്ടുന്നില്ല. നേരെ ചോവേ, ഇനിയിപ്പൊ പ്യൂണിന്റെ പണി കൂടി ചെയ്യണോ ഞങ്ങള്?
10: വേണ്ടായേ. ശമ്പളം ശമ്പളം ശമ്പളം ശമ്പളം വീട്ടിൽ എത്തിച്ചു കൊടുക്കണമെങ്കിൽ സ്കൂളിന്റെ പരിസരത്ത് പോലും വരില്ല ഒരാളും. അനുസരണാശീലമില്ലാത്ത വർഗം. കഴിഞ്ഞോ?
0: എന്ത്?
10: ഇത് വിഴുങ്ങിക്കഴിഞ്ഞോ എന്ന് സദാ സമയം മുട്ടി ഉരുമി നിന്നോണം. അവിടെ എന്തോ ട്യൂഷൻ എടുക്കാന്നോ? സാർ ഓഫീസിലോട്ട് വരണം.
9: ഈ മാഷിക്ക് എപ്പോഴും ഒരു ചോർച്ചില്ല. ബാലസമയത്തിന് വരികയും ചെയ്യും,

0: അടിക്കുകയും ചെയ്യും. ആരും പോണ്ട.
1: എന്റെ ഒരു ഗതികേടേ, ഹെഡ്മാസ്റ്ററാണ് പോലും പണി പിയൂണിന്റെ. ഹലോ, അവിടെ വന്നേ. ഇയാൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ഞാൻ 10 വർഷവും 4 മാസവും 21 ദിവസമായി. ഇനിയിപ്പോ സമയം മണിക്കൂറൊക്കെ പറയണം മാഷേ.
1: ചോദിച്ചാൽ തർക്കത്തിലേ ഉള്ളൂ. എടാ, ഈ 10 വർഷത്തിനുള്ളിൽ 10 ദിവസങ്ങളിൽ ഇവിടെ തന്നെ നേരത്തെ വന്നിട്ടുണ്ടോ?
2: മാഷേ, ഞാൻ നേരത്തെ വരുന്നില്ലെങ്കിലും നേരം വൈകി ഞാൻ വരുന്നില്ലല്ലോ. അത് പോരെ.
1: മതിയേ, സാറ് ചെന്നാട്ടെ. ചേടാ, ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് കയറ്റിയവരെ വേണം പറയാൻ.
3: മാനട്ടെ, മീമല്ലോ വേണോ ചേച്ചോട് ചോദിച്ചോക്കേ?
2: ആ, മീൻ വേണം. എന്ത് മീനാ?
3: ആവോലുണ്ട്.
2: എന്താ വില?
3: 350.
2: ഔ, 350 റുപ്യ. വേറെന്താ ഉള്ളത്?
3: ചൂരയുണ്ട്, 250.
2: വേറെ?
3: പിന്നെ ചാളയുണ്ട്, 50 റുപ്യ.
2: വേറെന്തേലും ഉണ്ടോ?
3: പിന്നെ കട്ടിയും ലാശും ഉണ്ട്, അത് ഞാൻ കൊടുക്കുകയാണ്. വല്ലാത്ത പകയും തന്നെ. എന്ത് ഹോയ്?
2: ഹോയോ?
4: അയലാവലോട്ടോ, ആ മീൻകാരന്റെ ശബ്ദല്ലേ കേട്ടത്?
2: അതെ അതെ.
4: അയല പോയോ?
2: ഓ, അവനതൊന്നും കൊടുക്കണില്ല അത്രടി.
5: വിനോദ് കോവൂർ അവതരിപ്പിച്ച ഷുക്കൂർ എന്ന കഥാപാത്രവും ശശിങ്ക കലിംഗയുടെ തങ്കപ്പൻ എന്ന കൈനോട്ടക്കാരനും പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വക നൽകി. മാത്രവുമല്ല, ചിത്രത്തിന്റെ സംവിധായകനായ നിയാസ് ബക്കർ, സ്കൂൾ അധ്യാപകനായ കുരുവിളയായി വെള്ളിത്തിരയിലെത്തുന്നുണ്ട്. ഇവരെ കൂടാതെ ജനാർദ്ദനൻ, ജാഫർ ഇടുക്കി, സുനിൽ സുഗത, കോട്ടയം നസീർ, എസ് പി ശ്രീകുമാർ, സ്നേഹ ശ്രീകുമാർ, റോസ്ലിൻ, ഇർഷാദ്, സാദിഖ് തുടങ്ങിയവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു.
6: പെൻസിൽ
2: കാണുന്നില്ല, കാണണ്ട. ഒരു സാധനം സൂക്ഷിക്കില്ല, രണ്ടെണ്ണോ.
7: അച്ഛ, വിലന്തിരിക്കണേ, അതങ്ങോട്ട് കൊടുത്തേക്കു.
2: അത് നിന്റെ.
7: വാ വാ വാ. അതെ ബാലേട്ടാ, ഇന്നെങ്കിലും സൈദാലിക്കാന്റെ കടയിൽ നിന്ന് മിക്സി വാങ്ങിച്ചിട്ട് വരണേ. ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടുണ്ട്.
8: ചെരുപ്പൂട്ടിയോ?
1: വേണ്ട, ഞാൻ എടുക്കാവുന്ന. പോയട്ടെ പോയട്ടെ.
8: ഇതൊക്കെ മാറ്റിക്കൂടെ മാഷേ?
1: മാറ്റിയേ, മാസാമാസം ചെരുപ്പ് മാറ്റിയേ. ഇത് പുതിയതാട്ടോ?
8: പുതിയതോ? ഇതോ 8 മാസം മുമ്പല്ലേ.
6: ഈ പുകയുടെ ഞാൻ ചാവും. ഇവർക്കൊരു ഗ്യാസ് വാങ്ങി തന്നാൽ എന്താ? നാണിത്തള്ളേ, ഇന്നലെ വീട്ടിൽ കൊണ്ടേ ചെറുപയറിൽ പുഴു ഉണ്ടായിരുന്നോ?
9: ഉണ്ടായിരുന്നടാ, ഒരു ചൊറിയൻ പുഴു. നിന്റെ പോലെ കണ്ണ അധികം വെളച്ചിലെടുത്താല് നിന്റെ അടക്കമണി മുറിച്ച് പയറിലിട്ട് വേവിച്ച് ഞാൻ കാണിക്കാനിക്കാ ചക്കന്മാര്. അല്ല, ഇന്നിപ്പോ എത്രയാണ്?
8: ജനുവരി 9 തിങ്കളാഴ്ച.
9: അയ്യോ, മാഷോടല്ല, ഞാൻ ഹെഡ്മാസ്റ്ററോടാ. അല്ല മാഷേ, ഇന്ന് കഞ്ഞിക്ക് എത്ര അരി ഇടണം? മാഷന്മാരാരേലും ലീവുണ്ടോ?
1: മാഷന്മാരുടെ എണ്ണം അല്ലല്ലോ നോക്കേണ്ടത്, കുട്ടികളുടെ അല്ലേ. അതനുസരിച്ച് എത്ര അയച്ച ഇട്ടോ?
8: ഇട്ടു.
9: ആരിട്ടു? ആരിടാൻ പോണല്ലോ.
8: ഞാൻ നിങ്ങളോടല്ല, ഇതാ മാഷെ വാറിട്ടു.
9: എന്തൊരു കഷ്ടത്. അല്ല മാഷേ, എത്ര ഉണ്ട് എന്ന് പറഞ്ഞില്ല.
1: എത്ര അയച്ച ഇട്ടോ? വെക്കുന്ന കഞ്ഞി വേസ്റ്റ് ആകരുത്, തികയാദ്യം വരരുത്. അപ്പൊ ആ ക്ലാസ്സിൽ കയറിയ കയറിയ.
9: ഇത് എന്തൊരു കണക്ക.
1: കുരുള മാഷേ, മാഷേ ബില്ല് റെഡി ആയിട്ടുണ്ട്, ഡി യു ഓഫീസ് വരെ ഒന്ന്
10: പോയി. ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഞാൻ കരുതി പറഞ്ഞു, കൊള്ളാം, ശനി ഞാറും എന്നെ കാണല്ലോ.
1: പിന്നെ മാഷേ, അതെ, നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ഇന്ന് സംസാരിക്കാനാണ് സ്റ്റാഫ് റൂം കെട്ടിയിട്ടിരിക്കുന്നത്, മനസ്സിലായോ?
6: അതിന് മണിയടിച്ചിട്ടില്ലല്ലോ മാഷേ. ഇത്ര മണി അടിച്ചാ പോരടാ,
10: പോടാ, പഠിച്ചാ മതി, പഠിപ്പിക്കണോ, പറഞ്ഞേക്കാം.
1: ആ പോപ്പാ, പറയുമ്പോ മണിയടിച്ചില്ല. ഈ ബാലനെ ഇവിടെ പോയി കിടക്കുക.
8: ബാലനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടതാണല്ലോ.
11: സാർ നമസ്കാരം.
12: നമസ്കാരം. എന്താ ഇരിക്കൂ.
11: സാർ, എനിക്ക് ഒരു ലോൺ വേണം. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്.
12: എന്തിനാ ലോൺ?
11: വീട് വെക്കാനാ.
12: എവിടെയാ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്?
11: ഗവൺമെന്റ് യു പി സ്കൂൾ.
12: മാഷാണോ?
11: മാഷല്ല, പ്യൂണാണ്.
12: ഇരിക്കടോ. പ്രോപ്പർട്ടി എവിടെയാണ്?
11: പ്രോപ്പർട്ടി അമ്പലത്തിന്റെ തെക്ക് ഭാഗം.
12: എത്ര സെന്റ് ഉണ്ട്?
11: 8 സെന്റ് വരും.
12: സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം.
11: ഓ,
12: പിന്നെ 33% ആണ് ഞങ്ങളുടെ ബാങ്കിൽ ലോൺ കൊടുക്കുന്നത്.
11: ശരി.
12: പ്ലാനും എസ്റ്റിമേറ്റ് റെഡി.

0: പ്ലാന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എസ്റ്റിമേറ്റിന്റെ നോക്കാം.
1: അപ്പൊ മറ്റു പേപ്പേഴ്സ് ഒക്കെ പാടോ.
0: ആ അല്ല സാർ, എന്തൊക്കെ വേണ്ടി വരും? അല്ല എന്തൊക്കെ വേണ്ടി വരാന്ന്?
1: ആ ഒരു മിനിറ്റ്. ആധാരം, അടിയാധാരം, കുടിക്കട സർട്ടിഫിക്കറ്റ്, 30 വർഷത്തെ പോക്കുവരവ്, നികുതി അടച്ച രസീറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തിന്റെ സ്കെച്ച്, പ്ലാൻ, റൂട്ട് മാപ്പ്, തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, 2 ഫോട്ടോ, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, മുനിസിപ്പാലിറ്റി സാങ്ഷൻ, പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തിരിച്ചറിയുന്നതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്.
2: അപ്പൊ താനീ വക പേപ്പേഴ്സ് ഒന്നും ഇല്ലാണ്ടാ ബാങ്കിലേക്ക് പോയത്?
0: അപ്പൊ എന്റെ കുരുവിള മാഷ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഗവൺമെന്റ് എംപ്ലോയ്ക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നു?
2: പെട്ടെന്ന് കിട്ടുന്നു പറഞ്ഞ ഓടി അങ്ങോട്ട് ചെന്ന പിടിച്ചു പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ പറഞ്ഞോ? അതിന് അതിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ?
3: ചുരുക്കി പറഞ്ഞ ബാലൻ ഇപ്പൊ വീട് വെക്കാൻ തീരുമാനിച്ചുല്ലേ. എടോ, വീട് വെക്കാനാണെങ്കിൽ സ്ഥാനം നോക്കാനും കുറ്റി അടിക്കാനും ഒക്കെ നമ്മുടെ രാമൻ മണിക്കരെ വിളിച്ചോ.
4: ഇന്നിപ്പോ ആരാ മാഷ പണിക്കരൊക്കെ വിളിക്കണത്? ഇപ്പൊ വാസ്തു അല്ലേ എല്ലായിടത്തും ഫാഷൻ?
2: വാസു, അതേത് പണിക്കര?
4: വാസു അല്ല, വാസ്തു.
5: എന്റെ ശുക്കൂരിക്കാക്കും കൂടി ഒരു ലോൺ എടുത്ത് കൊടുക്കേ.
3: എന്തിനാ ചിന്തിക്കണം? വെറുതെ ഇരുന്ന് ചിന്തിക്കണം. മൂപ്പർക്ക് എന്തിനാണ് ടീച്ചറെ ലോൺ?
2: അല്ല പക്ഷേ, ലോൺ എടുത്ത പിന്നെ അത് എങ്ങനെ അടക്കണ്ടെന്ന് ചിന്തിക്കാലോ.
6: റേഷൻ കാർഡിന്റെ കോപ്പി, ആധാരത്തിന്റെ കോപ്പി, കരമടച്ച കടലാസ്, റെസീറ്റ്, ഇതെല്ലാം കൊണ്ടുവന്നുണ്ട്.
7: എല്ലാം കൊണ്ടുവന്നുണ്ട് സാർ.
6: യങ് കംപ്രമൈസ് സർട്ടിഫിക്കറ്റ്
7: കൊണ്ടുവന്നോ?
6: അപ്പൊ പറഞ്ഞു, ഇപ്പൊ പറയാൻ പറ്റുമോ?
7: ഇത്
6: പോയി മരിച്ചിട്ടുണ്ട്. നാളെ മേക്കടുത്തറിയിട്ട് എന്താ
0: സാറേ? ഞാനൊരു ലോണിന്റെ കാര്യത്തിന്.
6: ലോൺ ഇവിടുന്ന് അല്ലേ?
0: അല്ല, വീട് വെക്കാൻ.
6: വീട് എന്തായിരിക്കും? സമയമില്ല, തിരക്ക, ഭയങ്കര തിരക്ക.
0: അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ ഇന്ന് ലീവ് എടുത്താ വന്നത്.
6: എംപ്ലോയി ആണോ?
0: അതെ, ഗവൺമെന്റ് യു പി സ്കൂൾ.
6: ഓ, മാഷാണല്ലേ, ഇരിക്കൂ.
0: അയ്യോ കൊഴപ്പില്ല, ഞാൻ നിന്നോളാം, ഞാൻ മാഷല്ല.
6: അപ്പൊ ഹെഡ് മാഷാണല്ലേ, ഇരിക്കൂ. രാമേഷ്ണ, യു പി സ്കൂൾ ഹെഡ് മാഷ. അദ്ദേഹത്തിന് ചായ കൊടുക്കൂ.
3: മാഷക്ക് ചായ കാപ്പിയാ?
0: എനിക്ക് ചായയും കാപ്പിയും ഒന്നും വേണ്ട, ഞാൻ ഹെഡ് മാഷല്ല.
6: അതെ, ഹെഡ് മാഷ അല്ലെങ്കിലും ഒരു ചായ കുടിക്കാനോ മാഷേ?
0: പിന്നെയും പറഞ്ഞു മാഷേന്ന്, ഞാൻ പ്യൂണാണേ.
6: ആ എന്താ കട്ടഞ്ഞായ മതിട്ടോ. രാമേഷ്ണ, ഒരു ചായയും ഒരു കട്ടഞ്ഞായും കുറച്ച് പലഹാരം.
3: ശരി.
6: ആ എന്താ പ്യൂണേ?
0: സാറേ, ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരുന്നത്. ആദ്യം വന്നപ്പോ സാറ് പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, നികുതി അടച്ചതിന്റെ റെസീറ്റ് വേണമെന്നൊക്കെ. അതൊക്കെ ആയിട്ട് വന്നപ്പോ സാറ് പറഞ്ഞു ഇന്നൊഴിവില്ല, വേറൊരു ദിവസം വന്നു. അന്ന് വന്നപ്പോ സാറിന്റെ കുട്ടിയുടെ ചോറൂണിനും പോയി. പിന്നെ വരാന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. ഇന്നിപ്പോ ഞാൻ എന്താ വേണ്ടത്?
6: എന്താ ഒരു കാര്യം ചെയ്യും, നാളെ വാ.
0: നാളെ ഞായറാഴ്ചയാണ്.
6: ഓ, എന്നാ തിങ്കളാഴ്ച വാ.
0: തിങ്കളാഴ്ച ബന്ധല്ലേ സാറേ?
6: ഓ, താൻ എന്നാ ചൊവ്വാഴ്ച വാ.
0: എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ആളെ വട്ടം ചുറ്റിക്കരുത്. ആ സ്ഥലം ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായില്ലേ നടക്കണു. അത് വാങ്ങിക്കാൻ ഞാൻ എത്രയും നടന്നിട്ടില്ല. എത്രയെന്ന് വിചാരിച്ചാ സാർ അതിനൊക്കെ ഇങ്ങനെ ലീവ് എടുക്കുക?
6: ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇടോ, അപ്പൊ പലഹാരം ഒന്നും ഇല്ലേ?
3: പലഹാരോ? ചോറിടാൻ വേണ്ടി പോകുന്ന സമയത്താണോ പലഹാരം?
6: ഊണ് കഴിക്കുന്ന സമയമുള്ളൂ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചായ കുടിച്ചിട്ട് ഊണ് കഴിക്കാം.
0: അപ്പൊ എന്റെ സ്ഥലത്തിന്റെ കാര്യം?
6: ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ആദ്യം നമുക്ക് സ്ഥലം ഇളക്കാം, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എന്താ കഴിക്കല്ലേ?
0: അപ്പൊ സ്ഥലം ഇളക്കണ്ടേ?
6: അത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാലോ. രാമേഷ, ഓട്ടോ പിടിച്ചോ, പിന്നെ ഈ ചായയുടെ കാശ് കൊടുത്തേക്കണേ.

0: കുറച്ച് പൂക്കൾ കൊണ്ടുവരൂ.
1: സാരമില്ല,
0: മാവിന്റെ ഇലയാലും മതി. മുണ്ടരുത്. ചാങ്കായി ഹോങ്കോങ്.
2: നാണിയമ്മയ്ക്ക് പേടിയിട്ട് വയ്യ. ഇപ്പൊ ബാലയജ്ഞങ്ങനെ കയറി വന്നാലോ? ഞങ്ങളുടെ തൊട്ട് കഴിയുന്നില്ലല്ലോ.
3: അതെ, ഈ കുബേരസഞ്ചി വാസ്തുപൂജയില് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു പൂജാരി തങ്കപ്പ സാങ്കായിയെ പോലെ വേറെ ആരുമില്ല. എന്താ
0: ചാങ്കായി ഹോങ്കോങ് സ്വാഹ, ചാങ്കായി ഹോങ്കോങ് മണിമെപ്പിടിച്ച കളിച്ചില്ല മോനെ. ഇങ്ങോട്ട് വിട്ടാ, പൂജ കഴിഞ്ഞു, ഇത്രയൊക്കെ മതി. കുബേര സഞ്ചിയായ ഈ സമ്പദ്വർദ്ധന സഞ്ചി തൽക്കാലം വീടിന്റെ തെക്കേ മൂലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അതിൽ നിക്ഷേപിക്കുക. ആറുമാസം കൂടുമ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നത് വാങ്ങി കൈലാസത്തിന്റെ താഴ്വരയിലുള്ള കുബേരസ്വാമി കോവിലിൽ കാണിക്കയായി സമർപ്പിക്കും. കുബേരേശ്വര രക്ഷിക്കണേ. ഈ അഡ്വാൻസ് ദക്ഷിണ സ്വീകരിച്ചതോടെ കുബേര ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും കുബേരാസനത്തിൽ ഇതുപോലെ നിൽക്കുക.
1: നമ്മളീ പൂജയിലില്ലാത്തതാ.
0: ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ.
1: ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ.
0: കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കാണുന്നു. എന്നാലും വീടിന്റെ പണി കഴിയും. പക്ഷിയോട് നീച കുടിയൻ, എനിക്ക് പിടി തരാതെ ഇവിടെ എവിടെയോ അലഞ്ഞ നടപ്പുണ്ട്.
4: ഞാൻ നിന്റെ തലക്കൊന്ന് തരും മന്ദേ. ഇത് സിനിമാറ്റിക് ഡാൻസോ? ഇയാളാരാ?
0: ഇയാളാരാ?
4: ഞാനാരാണെന്നോ?
0: പൂജയ്ക്ക് വിട്ടം വെട്ടാതെ മാറി നിൽക്ക്.
1: അയ്യോ ബാലേട്ടാ, ഇത് കുബേർസഞ്ചി വാസ്തുപൂജയാ. നിങ്ങളുടെ വീടിന്റെ പണി പെട്ടെന്ന് തീരാ.
4: ആഹാ, എന്നാ പിന്നെ ഈ സ്വാമിയെ കൊണ്ട് തന്നെ പാലുകാച്ചു അങ്ങ് നടത്താം.
1: എടോ
4: സഞ്ജി സ്വാമി, ആരെങ്കിലും വന്നേ? തന്റെ പേരെന്താണോ പറഞ്ഞത്?
0: ഹോങ്കോങ്ങിൽ ഞാൻ തങ്കപ്പ ഷാങ്കായ് എന്നാണ് അറിയപ്പെടുന്നത്.
4: ഓഹോ, എന്നാ ഷാങ്കായ് സഞ്ജിക്ക് ഇവിടുന്ന് എത്ര രൂപ വാങ്ങിച്ചു?
0: വെറും തുച്ഛമായ 2001 rupees ഓൺലി സഞ്ജിയുടെ വില മാത്രം.
4: നാ പൈസ എടുക്കേ?
0: അങ്ങനെ പറയരുത്. വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയുടെ ഓരോ കുടുംബത്തിനും എന്റെ സഞ്ജി ഒരു ആശ്വാസമാണ്.
2: പേടിക്കാനൊന്നുമില്ല,
3: സഞ്ജി സ്വാമിക്ക് വീടിന്റെ കന്നിമൂല കാണിച്ചു കൊടുക്കാനാവും. ഇത് ഭദ്രമായി വെച്ചോ, ഞാനൊന്നു പോയി നോക്കിട്ട് വരാം.
0: കവള പറയല, എന്റെ വീട് ആ ശരി തങ്കപ്പെന്ന് ചോദിച്ചാ ആരും കാണിച്ചേരും.
4: നിന്റെ ഈ സഞ്ജി ഉണ്ടല്ലോ,
2: കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ?
3: അതെ കുട്ടി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
2: എന്തേ?
3: ബാലിനോട് പറഞ്ഞാ മതി, ഇതൊക്കെ ഏർപ്പാടാക്കി തന്നത് ഞാനാണ് ബാലിനോട് പറയണ്ട.
2: ഒന്നും
3: ഉണ്ടായിട്ടില്ല.
4: കയ്യിൽ 5 paisa ഇല്ലാത്ത നേരത്തെ ഓരോ കോമാളികള്. ഇനി മേലാലി വേഷം കെട്ടുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നാലുണ്ടല്ലോ, അതിന്റെ മുട്ടുകളി ഞാൻ തന്നെ ഓടിക്കും.
0: ഈ ബിഗിന്റെ മാടേക്ക് കൊറച്ച് കാച്ചി.
4: നിനക്ക് ബിഗ്
0: മോളെ അന്നെ നീച കുടിച്ച് പുറത്തല്ലോ.
2: വീട് പണി തുടങ്ങി അന്നോട്ട് തുടങ്ങിയതല്ലേ ഓരോരോ തടസ്സങ്ങള്. ഇതൊന്നും നല്ല രീതിയിൽ കയറി കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് നാണിയമ്മ പറഞ്ഞപ്പോ ഞാൻ വരാൻ പറഞ്ഞു.
4: നീ ചെലക്കാൻ നിൽക്കാതെ സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോ, ദോഷം മാറ്റാൻ നടക്കുന്നോള് പൂജ മാങ്ങാ തൊലി.
5: തന്റെ പേരെന്താണെന്ന് പറഞ്ഞത്?
4: ബാലകൃഷ്ണൻ.
5: അപ്പൊ ഇതോ?
4: അത് ഹിമവാൻ.
5: അതാരാ?
4: അത് ഞാൻ തന്നെ.
5: അതെങ്ങനെയാണോ ശരിയാകുന്നത്?
4: അത് സാറേ, എന്റെ അച്ഛന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്.
5: ആര്? താനോ?
4: അല്ലല്ല, ഈ പേരേ. സത്യത്തില് ഹിമവാൻ എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഹനുമാൻ ഹനുമാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാൻ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിട്ട് ഈ പേര് മാറ്റിയത്.
5: ഈ പേരെന്താണ് കുഴപ്പം? നല്ല പേരല്ലേ?
4: അയ്യേ, അത് വേണ്ട.
5: ഹിമവാൻ. ഹിമവാൻ, ഹൈ ഹൈ. എനിക്ക് ഇഷ്ടപ്പെട്ട ഹിമവാൻ. കേട്ട ഹിമവാൻ, താനൊരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. പിന്നെ ഹിമവാനും ബാലകൃഷ്ണനും ഒരേയാളാണ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുവരണം. ബാക്കി പേപ്പേഴ്സൊക്കെ ശരിയാണ്.
4: അതെല്ലേ,
5: ഉടനെ തന്നെ ലോൺ പാസ്സാക്കാം.
4: ഓ, വലിയ ഉപകാരം സാറേ. ഇതിലെങ്കിലും നടന്നു കിട്ടിയാ മതിയായിരുന്നു.
6: ധൈര്യമായിട്ടിരിക്കേ, ഒക്കെ നടക്കും ചേട്ടാ.
4: അതേ പ്രഹ്ലാദ, ഇതിപ്പോ 3rd തവണയാണ് ട്രീറ്റ്. ഇന്നത്തെ സിറ്റിംഗിലെങ്കിലും ലാസ്റ്റ് ഗഡു പാസ്സാക്കി തരാൻ നീ സാറിനോട് നിർബന്ധമായിട്ടൊന്ന് പറയണം.
6: അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, അത് കുടിക്കുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നിർബന്ധിച്ചിട്ട് പറയണം.
4: നിർബന്ധിച്ച് പറഞ്ഞോളാം.
5: താൻ ആദ്യം ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാക്കിയിട്ട് എന്നെ വന്നൊന്ന് കാണ്.
7: എല്ലാം ശരിയാക്കി സർ, ഇന്നോ?
5: ഓ, ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട, ഞാനൊരു മീറ്റിംഗിലാ.
7: എന്നാ നാളെ?
5: നാളെ നാളെ വേണ്ട, നാളെ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ട്.
7: അപ്പോ
5: മറ്റന്നാൾ ഒരു പുള്ളായിട്ട് വീട്ടിലേക്ക് വാ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. പിന്നെ ബ്രാൻഡ് മാറണ്ട. ഓക്കെ, അപ്പൊ മറ്റന്നാളത്തെ കാര്യവും ഓക്കെ ആയി. എന്താ ഹിമവാൻ, മൃതസഞ്ജീവനിൽ ടച്ചിങ് സോഡിയൊന്നും ഇല്ലേ?
6: എവിടെ എടുക്ക്?
4: അയ്യോ, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറയണ്ടേ? എന്താ വേണ്ടത് സാറേ?
5: ഒരു നരകത്തിലെ കോഴി വരട്ടെ.
4: നരകത്തിലെ കോഴിയോ?
5: ഈ ചില്ലും കുട്ടി കിടന്ന് കറങ്ങുന്ന കോഴിയില്ലേ?
4: ഗ്രിൽഡ് ചിക്കൻ.
5: അത് തന്നെ, അത്
4: അത് നല്ലതാ. എത്ര രൂപേന് വരുന്ന പോലെ?
6: ഇങ്ങോട്ട് ഞാൻ പോയി.
5: വേണ്ട വേണ്ട വേണ്ട, ആരും ഇവിടുന്ന് പോകണ്ട, ഒക്കെ ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കോളാം. ഹലോ, ബാങ്ക് മാനേജരാ. ഒരു ഫുൾ ചിക്കൻ, ഒരു സോഡ, രണ്ടു കുപ്പി വെള്ളം, അര കിലോ കാഷ് നട്ട്, ആ പിന്നെ രണ്ട് പാക്കറ്റ് സിഗരറ്റും ഒരു തീപ്പെട്ടി. പെട്ടെന്ന് കൊടുത്തേച്ചേക്ക്. ഓക്കെ. എടോ ഹിമവാൻ, തന്റെ രണ്ട് ട്രീറ്റിലും താൻ കുടിക്കാതെ മാറി നിന്നു. ഇന്നത് പറ്റില്ല, കുടിച്ചേ പറ്റൂ.
4: അയ്യോ, അത് വേണ്ട സാറേ, എനിക്ക് കുടിച്ചിട്ട് പരിചയമില്ല.
5: ഇങ്ങനെയൊക്കെ തന്നെയാണോ പരിചയിക്കുന്നത്?
4: എന്തറിയോ, വീട്ടില് ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ല ഇത്.
5: പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി, ഭാര്യ ഇഷ്ടപ്പെടും.
4: എന്നാലും വേണ്ട സാറേ, ഇത് വേണ്ട എനിക്ക്.
5: ഇന്നത് കുടിച്ചില്ലെങ്കിൽ തന്റെ ലാസ്റ്റ് ഗഡു ഞാൻ പാസ്സാക്കില്ല.
6: കുടിച്ചോട്ടാ, ലാസ്റ്റ് ഗഡു.
5: പിടി, ഒരു മിനിറ്റ്.
4: എന്താ സാറേ ഇത്?
5: ഇതൊരു സൂത്ര. ഇങ്ങനെ കെട്ടിവെച്ചാലേ അടിച്ച് വിറ്റായാലും ദേഹത്തുനിന്ന് മുണ്ടൂരി പോകില്ല. സർവന്റ് രണ്ടുതവണ കംപ്ലൈന്റ് പറഞ്ഞു, ദേഹത്ത് മുണ്ടില്ലായിരുന്നു.
4: അല്ല, കുറച്ച് അര ഗ്ലാസ് ആയാലും മതി.
5: എന്താ, ചായയോ കുടിക്കണോ? അല്ല,
4: എന്റെ സാറേ, എന്തിനാ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി കുടിക്കണത്? ഒരു സുഖമില്ലോട്ടാ.
5: അതൊക്കെ തനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടെണ്ണം അകത്ത് ചെല്ലുമ്പോഴേ നല്ല സുഖ.
6: സാറേ, നമ്മുടെ ബാലൻ ചേട്ടനുള്ള ലാസ്റ്റ് ഗഡു.
5: ഇവൻ ബാലനല്ല, ഹിമവാൻ. ഹിമവാൻ, ഇവനോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്.
6: സാറേ, അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടു സാറേ.
4: സാറേ, അത് പെട്ടെന്ന് ഒന്ന് ശരിയാക്കി.
5: അതിനെന്താ, ഞാനല്ലേ ബാങ്ക് മാനേജർ?
6: കേട്ടോ,
5: ഞാനല്ലേ പാസ്സാക്കണ്ടത്? ആ, ഞാനല്ലേ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കണത്? ഹിമവാൻ, എന്താ നാളെ ബാങ്കിലേക്ക് വേണം? ചെക്ക് ഞാൻ അവിടെ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കും. എന്താ പോരെ?
6: സാറേ,
5: മധു സാറല്ല, തോംസൺ സാറ്.
6: സാറേ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. സാറിന്റെ ദൈവമാണ്, സാറിന്റെ ദൈവം.
5: ഇതുപോലൊരു ബാങ്ക് മാനേജറെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണി കാണാൻ
6: പറ്റില്ല.
5: ഓ, ഫുഡ്.
6: ചിക്കൻ കടായി ചിക്കൻ
5: ആയിട്ടല്ല. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ല, ബില്ല് എന്റെ തരരുതെന്ന്? ഹിമവാൻ തരും
4: ബില്ല്.
6: ബില്ല് ബാലൻ ചേട്ടൻ തരും, അതാ പതി. വീടെത്തി, നടക്കാൻ പറ്റുമോ? ഞാൻ ഇറങ്ങി വരണോ?
4: നാളെ
6: ബാങ്കിൽ നിന്ന് ചെക്ക് മേടിച്ച് വന്നാ മതിയെ.
4: രാവിലെ
6: അപ്പൊ നാളെ പറയാം.
4: ഗുഡ് നൈറ്റ്.
8: എന്തേ വന്ന പാടന്നെ കിടന്നേ? ബാലേട്ടാ, ഭക്ഷണം കഴിക്കണ്ടേ? ബാലേട്ടാ, ബാലേട്ടാ, എന്തേ പറ്റിയത്?
5: കട്ടില് തിരിക്കല്ലേ സുമ, കട്ടില് തിരിക്കല്ലേ കേട്ടോ. എടി, ഞാനിതിന്റെ മുകളിൽ വീഴുന്നത്.
8: ബാലേട്ടാ, കള്ളുടിച്ചിണ്ടോ നിങ്ങൾ?
5: നിന്നോടാ ഞാൻ പറഞ്ഞ് കട്ടില് തിരിക്കല്ലേ. കട്ടില് തിരിക്കല്ലേ സുമ, ഞാൻ ഇതിന്റെ മുകളിൽ വീഴും. കട്ടില് തിരിക്കല്ലേ, കട്ടില് തിരിക്കല്ലേ.
8: എന്തെങ്ങളുടെ ഉദ്ദേശം? എന്തിനെ കള്ളുടിച്ച് ചേച്ചിത്?
5: ഞാനേ നമ്മുടെ ലോണിന്റെ ലാസ്റ്റ് ഗഡു പാസ്സാക്കിയതാ. എന്ത് തങ്കപ്പെട്ട മനുഷ്യരാന്ന് അറിയാള്?
8: ആര്?
5: ആ ബാങ്കിന്റെ മാനേജർ. അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് അയാൾ കബലി തരൂ. അയാൾ ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു.
6: പക്ഷെ എനിക്ക് ഒരു കാര്യത്തിന് അയാളോട് ദേഷ്യമുള്ളൂ. ഇടയ്ക്ക് എന്റെ മുഖത്ത് നോക്കിട്ട് അയാൾ ഹിമവാൻ എന്ന് വിളിക്കും. ആവശ്യമില്ല. പക്ഷേ അത് സ്നേഹമാണ്.
9: എന്തിനാ അമ്മ അച്ഛനെ കുടിപ്പിക്കണേ?
2: അച്ഛനെ വലിയൊരു ലോൺ പാസ്സാക്കി, അതിന്റെ ക്ഷീണാന്ന് വയ്യാത്ര.
9: ഞങ്ങള് വിചാരിച്ചു വെച്ച കള്ള കുടിച്ചു
6: വന്നതാ.
2: ഇപ്പൊ തൃപ്തിയായല്ലോ.
6: സുക്കൂറെ, അവന്റെ അന്നത്തെ ചിന്ത കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പോയി രണ്ട് വെച്ച് വെയിച്ചോ. കൊറേ ചിന്തിച്ചതല്ലേ ക്ഷീണുണ്ടാവും. ചെല്, നാളെ രാവിലെ എണീറ്റ് ചിന്തിക്കാനുള്ളതല്ലേ.
10: അല്ല, നിങ്ങൾക്ക് പൗത്തുത്തിരിക്കുമ്പോ എന്തെങ്കിലും അനുഭവപ്പെട്ടോ?
6: എന്ത്?
10: അല്ല, എന്തെങ്കിലും കുലുക്കറ്റോ?
4: എന്ത് കുലുക്കം?
10: അല്ല, എനിക്ക് ഭൂമി എന്തോ കുലുങ്ങിമാരി തോന്നി.
4: ആവശ്യമില്ലാതെ ഓരോ ചിന്തിച്ചു കൂട്ടിട്ടാണ്.
10: അല്ല, ഒരു കരുതലൊക്കെ നല്ല പാല ഇതൊന്ന് കുലുങ്ങിയാ മതി. കടലും തോന്നിക്കുമ്പോൾ മുറ്റത്തെത്തു ട്ടോ. ശരിതാൽക്കാ, ഒന്ന് ചിന്തിച്ചാളി.
6: ഈ പോയി ലേശം കരുതാം, എനിക്ക് റെസ്റ്റ് ആവശ്യം.
11: എന്താ മാഷ ലീവിന്റെ കാര്യം പറഞ്ഞില്ലേ? മാഷ കണ്ടല്ലേ
10: ഭാരം വന്നിട്ടുണ്ട്.
11: അതിനെന്താ? കാശില്ലാണ്ട് വീട് പണി മുടങ്ങിയിരിക്കല്ലേ. കണ്ട കാശ് കടം ചോദിക്കും. എന്റെ കൈ 10 കാശ് എടുക്കാനില്ല. ഞാൻ ആ ബാത്റൂമിൽ കാണും. ചിലപ്പോ സ്റ്റാഫ് റൂമിലേക്കും വരുവേ.
10: മാഷേ, ഞാനും കൂടി വരാം. സുക്കുറേ, എന്തിനാ ബാബു? നമുക്കിവിടെ ചാനൽ നടാ, സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ചെടി ഉണ്ടാക്കാൻ ഒരു കുഴപ്പമുള്ളൂ ഇവിടെ, ബാക്കിയൊക്കെ ആയിക്കുന്നു. അനക്കൊക്കെ പിരാന്തിന്റെ ചങ്ങായി, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടോ.
12: എന്നോടൊക്കെ പറഞ്ഞ എന്നെ രമേശ്, ഈ ഒരു കാര്യം ചെയ്തിട്ട് എടുത്ത ചക്കി വേറെ പണിയുണ്ട്.
10: രമേശാ, ഇപ്പത്തെ ചക്കന്മാർക്കൊന്നും ഒരു ചിന്തയില്ലട്ടോ, ചെടി നട നടക്കാൻ പോലെ.
13: ഈ മരം നട്ടു വളർത്തിയാ നിന്നെ പോലെയുള്ളവർക്ക് എപ്പോഴെങ്ങനെ തണലിൽ പോയി കുത്തിയിരിക്കാം. നീ വളർന്ന് പന്തരിച്ചിട്ട് ഇന്ന് ആരും എന്ത് ഗുണമുണ്ടടാ?
10: രമേശ, ഒരു കായപ്പെടുത്ത്
13: കൊടുക്കാ. രമേശ, ചായ എടുത്തേ മോനെ,
10: ചായ കൊടുക്ക.
14: ആയിന്റെ മാഷേ, നിങ്ങൾ ഈ അധ്യാപകർ ഇങ്ങനെയൊക്കെ തുടങ്ങിയ എങ്ങനെ?
11: പെണ്ണൊരുമട്ടം നടക്കാത്ത കാര്യം ഉണ്ടോ ചേട്ടാ?
12: അതെ, സൂറ ടീച്ചറും കൂടി പോയാ സ്കൂളാകെ ഉറങ്ങൂട്ടോ.
14: ചിന്താ സുക്കൂറിന്റെ കൂടെ ടീച്ചർ ഇത്രയും കാലം നിന്നത് ഓന്റെ മഹാഭാഗ്യം.
11: അത് ശരിയാ. പക്ഷെ അവനുണ്ടല്ലോ ആ എഞ്ചിനീയർ, അവനാള് ഇത്തിരി പെശക. പിന്നെ ആ പാവം ബാലനെ വീട് പണിയുടെ കാര്യത്തിൽ ഇങ്ങനെ കുത്തുപാല എടുപ്പിച്ച അവനല്ലേ?
14: അതെ, അതിന് എഞ്ചിനീയറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളോട് പറഞ്ഞ പ്ലാനിലെ അയാൾ പണിയാ.
10: പക്ഷേ കാര്യം ഇങ്ങാടുക, ആളുകളെ കാണിക്കാൻ വേണ്ടി വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 50 രൂപയ്ക്ക് ചാണ മേടിച്ച് കൂട്ടാൻ വെക്കാൻ പറ്റാത്തവനും വീട് പണിയുമ്പോ കൊട്ടാര പണിയും.
3: അത് തന്നെയല്ല മാഷേ, ആ ടീച്ചറാണ് ശരിയല്ലോ. ആ നെയ് പോലെ ഇരിക്കുന്ന ശരീരം ഉണ്ടല്ലോ, അതെന്താ?
11: എന്താ?
3: എന്റെ നെയ്, എന്റെ നത്തോലി, എന്റെ ആ ഓലി. അവസാനം എന്റെ എംഐക്കും കൂടെ പോകുന്നായപ്പോ ആ വലയെന്ന് പതുക്കെ ഞാനങ്ങൂലി.
12: ചിന്തയും ടീച്ചറും ഒരിക്കലും യോജിക്കില്ല, പക്ഷെ എഞ്ചിനീയറും ടീച്ചറും അത് പിന്നെയും യോജിക്കും.
11: നാട്ടുകാരുടെ പച്ചറച്ച എന്നാ നിൽക്കാതെ എഴുതിട്ട് പോടാ.
15: അപ്പോ ചിന്തിച്ച് സുക്കൂറും തീരുമാനം എടുത്ത് ടീച്ചറും.
16: പി ടി ബിനു എഴുതിയ ഗാനങ്ങൾക്ക് വിജിബാൽ മണിയിൽ, പ്രമോദ് ചരുവത്ത് എന്നിവരാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അജൽ ഉദയൻ, അലീന, ബേബി ആരതി, ബേബി അരുണിമ, ബേബി ചിന്മയ, ബേബി ദിയ, ബിൻഹാറോസ്, തുളസി യതീന്ദ്രൻ, വിജയ് യേശുദാസ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 2013 ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ നിർമ്മിച്ച് നിയാസ് ബക്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഉത്പൽവി നായരാണ്. കഥ കെ വി വിജയൻ. തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് മണികണ്ഠൻ പട്ടാമ്പി. ചിത്രസംയോജനം വി ടി ശ്രീജിത്ത്. കലാസംവിധാനം സുജിത് രാഘവ്. പ്രിയ ശ്രോതാക്കളെ, 2013 പുറത്തിറങ്ങിയ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൌണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
17: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
16: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ ഇപ്പം ഇന്ന് പൊറോറയാണുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ട്, നമ്മളെ മുന്നിൽ പെടാത്ത കുറേ ആൾക്കാരെല്ലാം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ പേര്?
1: ജോബിൻ. ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ.
0: എത്ര വർഷമായി ഇവിടെ വന്നിട്ട്?
1: ഇവിടെ ഇപ്പം വന്നിട്ട് 7 മാസം. മുന്നേ കുറേ കാലം 15 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയി, പാലക്കാട് ജില്ലയിലും എറണാകുളം ജില്ലയിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പം വന്നിട്ട് ഇപ്പോൾ 7 മാസം.
0: ഇപ്പം വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ?
1: ജനറൽ ട്രാൻസ്ഫറിൻ്റെ ഒരു സ്റ്റേഷനിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ നിർബന്ധമായിട്ടും മാറണം. അപ്പോൾ പിന്നെ അടുത്തുള്ള സ്റ്റേഷൻ എന്നുള്ള നിലയിൽ തിരഞ്ഞെടുത്തതാണ്.
0: മുന്നേ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇവിടെ, അല്ലേ?
1: ഉണ്ട്.
0: എങ്ങനെ കുറേ സ്ഥലങ്ങളിൽ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട്, എന്താണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത് എന്താണുള്ളത്?
1: മട്ടന്നൂർ പൊതുവേ മാലിന്യ സംസ്കരണ രംഗത്തൊക്കെ മട്ടന്നൂർ ഇപ്പോൾ വളരെയധികം മുൻപ്. ഞാൻ മുംബൈ 2002 വർക്ക് ചെയ്യുന്ന സമയത്ത് മുംബൈ ചെയർമാൻ സൂചിപ്പിക്കുകയുണ്ടായി, പിന്നെ പൊതു ഡ്രെയിനേജിൽ കൂടി ടൗണിലെ കൂടി ആൾക്കാർക്ക് നടക്കുമ്പോൾ പോലും സ്മെല്ലുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉള്ള ആ ഒരു 10-15 വർഷത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ തന്നെ ട്രെഞ്ചിങ്ങിലോട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ കാണുന്ന വേസ്റ്റ് മുഴുവൻ ഇത് നമ്മുടെ ഹരിതകർമ്മ സേനക്കാർ എടുക്കുന്നില്ലെങ്കിൽ എന്താവുമായിരുന്നു നഗരത്തിൻ്റെ സ്ഥിതി? കാരണം നമ്മുടെ വീട്ടുവളപ്പിലോ പൊതുസ്ഥലങ്ങളിലോ ഇടുന്നൊരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അത് നല്ല രീതി

0: ഇതിൽ നമ്മളിപ്പം പുറമേയുള്ള ആൾക്കാർ അറിയുന്നില്ല ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്കറിയുന്നുണ്ട് മാലിന്യത്തിൻ്റെ കാര്യം. ഇത് രണ്ട് ഒരാഴ്ച മുന്നേ മൂന്ന് ലോഡ് മുഴുവൻ കൊണ്ടുപോയതാണ്, അതിന് ശേഷമുള്ള മാലിന്യങ്ങളാണ് ഇത്.
1: അപ്പോൾ നമ്മുടെ മട്ടന്നൂർ നഗരസഭയുടെ പരിധിയിലെ സ്ഥാപനങ്ങൾ, വീടുകളിൽ അല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തനം ഉണ്ടെന്ന് നമ്മളിവിടെ വന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ നഗരസഭയുടെ മുഖച്ഛായ മാറ്റിയതിൽ. ഇപ്പോൾ പറഞ്ഞു മാലിന്യത്തിന് മാത്രമല്ല പല ഇതിലും മട്ടന്നൂർ മുനിസിപ്പാലിറ്റി
0: ഇപ്പോൾ ഒരുപാട് മുൻപന്തിയിൽ. അപ്പോൾ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിനെയും കോർപ്പറേഷനെയും കമ്പയർ ചെയ്യുമ്പോൾ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് അങ്ങനെ പ്രത്യേക സംവിധാനങ്ങൾ, ട്രെഞ്ചിങ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആരോഗ്യ ജീവനക്കാരോ ഇല്ല. ഇപ്പോൾ ഹരിതകർമ്മസേന വെച്ച ഒരു മറ്റൊരു ഏജൻസിക്ക് കൈമാറുന്നു. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ കാലം മുതൽ തന്നെ കണ്ടിജൻ്റ് വർക്കർമാരെ തസ്തികയുണ്ട്, അവരെ നോക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്, അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. രാവിലെ 7 മണിക്ക് ഇവരോ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചക്ക് 1 മണി വരെ എന്ന് പറയുന്ന പോലെ വേസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ കൂടുതലും ഇത് എടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് അതിൻ്റെ കാഠിന്യം മനസ്സിലാവും.
1: നമ്മളിപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും റോഡിനും റോഡിന് ഇരുവശത്തും ഇപ്പോഴും കിടക്കുന്ന വേസ്റ്റുകൾ കിടക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് കേരളം. നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ അത് ഇല്ലാന്ന് തന്നെ പറയാം.
0: അത് നമ്മൾ പൊതുവേ നമുക്ക് ഒരു 10 or 25 എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് പൊതു ടോയ്ലറ്റ് മിക്കവാറും വീടുകളിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 25% വീടുകളിലേ ഉണ്ടാവുക. പൊതു സ്ഥലത്തും പറമ്പുകളിലും നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്നു. അപ്പോൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കുറേ അതുപോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ ഇപ്പോൾ പൊതുസ്ഥലത്തുള്ള ആ ഒരു അവസ്ഥയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അതുപോലെ ജനങ്ങൾ ബോധവൽക്കരിച്ചാൽ മാത്രമേ, ജനങ്ങൾ എനിക്കിത് വലിച്ചെറിയാൻ പാടില്ല എന്ന് അവനവന് തോന്നിയാൽ മാത്രമേ ഇതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിനി എന്ത് മുനിസിപ്പാലിറ്റി ഇത്രയും കാര്യം ചെയ്യുന്നു, കൂട്ടറിൽ മാലിന്യം കൊണ്ടുപോയി തള്ളുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അവസ്ഥ.
1: ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങളുടെ മാറാത്ത മനസ്സുകൾ ഇന്നും ഉണ്ട്
0: എന്നാണ്.
1: തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അവസരത്തിൽ ജനങ്ങളോടുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലേ.
0: പൊതുവായിട്ടുള്ള നിങ്ങളുടെ വീടുകളിലെ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന കൃത്യമായി ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച് ഇപ്പോൾ നമ്മൾ ഒരു പാല് വാങ്ങി മിൽമേൻ്റെ കവർ, അത് കഴുകി ഒരു ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കത് മാറ്റി എടുക്കാനുള്ള, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ആയാലും കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാർസല് വാങ്ങുമ്പോൾ കറി ആയാലും ചോറായാലും വാങ്ങുമ്പോഴുള്ളതുണ്ടല്ലോ, അതൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർ എടുക്കുന്നുണ്ട്. അതെടുത്ത് ഈ പൊതുസ്ഥലത്ത് വലിച്ചെറിയലോ അല്ലെങ്കിൽ പറമ്പത്തിടലോ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കേരളത്തിന് ഒരു നല്ല മാറ്റം. ഇപ്പം തന്നെ നല്ല മാറ്റം ഇല്ല എന്നല്ല, പക്ഷെ എന്തായാലും ഈ വലിച്ചെറിയുന്ന ശീലം ഓരോരാൾ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ നാടിനി രക്ഷയുള്ളൂ.
1: നമ്മൾക്കിനി സ്വകാര്യ ജീവിതത്തിലേക്ക് വരാം. കുടുംബത്തെ കുറിച്ച് പറയാം.
0: വൈഫും ഒരു മോളുമാണുള്ളത്. മോള് 3rd class പഠിക്കുന്നു. വൈഫ് ഇപ്പോൾ ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ.
1: താമസമൊക്കെ ഇപ്പോൾ
0: താമസം ചാലോട്.
1: മോള്
0: 3rd class പയ്യാമ്പലം മോണ്ടിസറി.
1: അപ്പോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം തുടരാനാണ് സാധ്യത അല്ലേ? രണ്ടു പേരും ഇവിടെ തന്നെയല്ലേ?
0: എപ്പോഴാണ് ട്രാൻസ്ഫറിന് എവിടെയാ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകും.
1: രണ്ടുപേർക്കും ദൂര സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാ?
0: ഇല്ല, അവള് പിന്നെ കോൺട്രാക്റ്റാണ്, അതിന് ഏത് സമയവും കഴിയും എന്നുള്ളതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ 1-2 ജില്ലകളിലൊക്കെ ദൂരെ പോയിട്ടുണ്ട്. 1 or 2 വർഷമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
1: യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ?
0: യാത്രകൾ യാത്ര ചെയ്യാൻ സമയം വേണ്ട. ഈ രാവിലെ ഓഫീസിൽ വന്നാൽ 10 മണി മുതൽ 5 മണി വരെ ഇവിടെ ആ ദിവസങ്ങളിലും ചിലപ്പോൾ അന്നും ഉണ്ടാവും. യാത്രകൾ ഇഷ്ടമാണ്, എന്നാലും അങ്ങനെ ഒരു യാത്രക്കുള്ള സമയവും അങ്ങനെ സമയം ഉണ്ടാക്കി പോകുന്ന പരിപാടിയൊക്കെ കുറവാണ്.
1: ഫാമിലി
0: ആയിട്ട് പോയിട്ടുണ്ട്. ഒരു കൊടൈക്കനാൽ യാത്രയൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു.
1: മോള് പൊതുവെ എങ്ങനെയാണ് ഇപ്പം എന്റർടൈൻമെന്റ് എല്ലാം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണോ? അച്ഛനും അമ്മയും നല്ല തിരക്ക്.
0: ഓ, ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തൽക്കാല ആശ്വാസത്തിന് എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവസാനിപ്പിക്കും.
1: സിനിമയൊക്കെ കാണാറുണ്ടോ?
0: സിനിമയൊക്കെ അത്യാവശ്യം.
1: പാകിസ്ഥാനിയാണ്?
0: പാകിസ്ഥാനെ ആ വീട്ടിന്നും കാണും. അത്യാവശ്യം
1: പാടോ?
0: ഏയ്,
1: ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഒരു ചിരി വരുന്നുണ്ട്. അതുകൊണ്ട് പാട്ടിഷ്ടാണോ?
0: ഓ, പാട്ടിഷ്ടാ.
1: വൈഫോ മോളോ ആരെങ്കിലും പാടോ?
0: അങ്ങനെയൊന്നുമില്ല, പാട്ടിനോടൊന്നും അങ്ങനെ അമിതമാകാൻ പോകുന്നില്ല. കേൾക്കും, പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടം. പഴയ പാട്ടുകളാണോ? 80s 90s താല്പര്യം. പുതിയ പാട്ടുകൾ ഇഷ്ടമല്ല എന്നല്ല, അത് ഇപ്പോഴത്തെ തലമുറക്ക് ഇഷ്ടമാണ്.
1: ഞാനിപ്പോഴ് പെട്ടെന്നൊരു പാട്ട് കേൾപ്പിക്കാന്ന് പറയുമ്പോൾ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
0: യേശുദാസിന്റെ പാട്ടൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. എല്ലാം നല്ലൊരു മനസ്സിനൊരു സുഖം തരുന്ന പാട്ടുകളാണെന്നുള്ള സൗപർണികാമൃത ബീജികളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് കേട്ടാലും ഒരു മടുക്കാത്ത പാട്ടാണ്.
2: എല്ലാവർക്കും
0: കേൾക്കുന്ന എല്ലാവർക്കും
1: ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളുടെ ഈ ഒരു നമ്മളെ നാടിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ, അപ്പൊ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് റേഡിയോ മലബാർ ടീമിന്റെ അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം. താങ്ക് യു.
0: താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അപ്പം നമ്മൾ ഇന്നുള്ളത് പൊറോറയാണ്. അപ്പം നമുക്ക് ഒരാളെ പരിചയപ്പെടാം, പേര് പറഞ്ഞോളൂ.
1: രേഷ്മ.
0: എന്തായിട്ടാ ചെയ്യുന്നത്?
1: ഞാനിവിടെ മട്ടന്നൂർ നഗരസഭയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓവർസീറായി വർക്ക് ചെയ്യുന്നു.
0: എത്ര വർഷമായി?
1: ഞാനൊരു 5 വർഷമായി ഇവിടെ.
0: എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തപ്പെട്ടത്?
1: ഈ ഒരു ഫീൽഡിൽ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു ബിടെക് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, അത് കൊറോണേൻ്റെ ആ സമയത്താണ് ഇവിടെ നഗരസഭയിൽ ഇങ്ങനെ ഒരു ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രത്തിൽ ഒരു പരസ്യം കാണുന്നത്. അങ്ങനെ ഇവിടെ ഇന്റർവ്യൂവിന് വന്നു, അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്.
0: എങ്ങനെയുണ്ട് ഈ ഒരു ജോലി?
1: കുഴപ്പമില്ല, നല്ല. നമ്മളിപ്പോൾ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ നഗരപ്രദേശങ്ങളിലുള്ള, അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ കായികമായി അധ്വാനിക്കാൻ വേണ്ടി കഴിയുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് പ്രതിവർഷം 100 തൊഴിൽ ദിനങ്ങൾ പ്രതിദാനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ ഒരു പദ്ധതിയാണ്, കേരളത്തിൽ മാത്രമുള്ളതാണ് ഈ പദ്ധതി. അങ്ങനെയാണ് പദ്ധതിയെക്കുറിച്ച് അറിയുന്നതും ഇതിൽ പങ്കെടുക്കുന്നതും ഇവിടെ എത്തുന്നതും. നിലവിലിപ്പോൾ നമുക്ക് ഏകദേശം നഗരസഭയിൽ ഒരു 1400 തൊഴിലാളികൾ ആക്റ്റീവായി പദ്ധതിയുടെ ഭാഗമായി നിലവിലുണ്ട്.
0: എന്തൊക്കെയാണ് നിങ്ങളുടെ ഏരിയയിൽ എന്തൊക്കെയാണ് വരുന്നത്?
1: നമ്മളിപ്പോൾ കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം, പിന്നെ ഈ നീരൊഴുക്കു ചാലുകളുടെ പുനരുദ്ധാരണം, ഇപ്പോൾ തോടുകൾ, അങ്ങനെയുള്ള ജലാശയങ്ങളുടെ പ്രവർത്തികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറ്റെടുത്തിട്ട് വരുന്നത്.
0: ഇപ്പം മട്ടന്നൂർ നഗരസഭയായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാലുള്ള ഒരു അഭിമാനം ഉണ്ട് അല്ലേ? പല ഏരിയയിൽ നമ്മുടെ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ശുചിത്വ മിഷന്റെ അവാർഡൊക്കെ അല്ലേ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: വളരെ സന്തോഷമുണ്ട് മട്ടന്നൂർ നഗരസഭയുടെ ഭാഗമാകാൻ വേണ്ടി കഴിഞ്ഞതിൽ. നമുക്കറിയാം ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെ ഭാഗമായി ശുചിത്വ മേഖലയിലടക്കം ഏറ്റെടുക്കുന്നത്. മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.
0: അത് ഒരാളുടെ മാത്രമല്ല അല്ലേ, അങ്ങ് ഹെഡ് മുതൽ താഴെത്തട്ടിലുള്ളവരെ വരെ കൈകോർത്തുകൊണ്ടാണ് ഈ ഒരു നേട്ടം നിങ്ങൾ കൈവരിച്ചിട്ടുള്ളത്?
1: അതെ അതെ, നമ്മൾ നഗരസഭയുടെ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ജീവനക്കാരും, അതിലെല്ലാം ഉപരി നഗരസഭയിലുള്ള മുഴുവൻ ആളുകളുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മികച്ച നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പറയേണ്ടതെന്ന് വെച്ചാൽ ചാരിത്ത മാഷയൊക്കെ അതിന് മുന്നേയുള്ള ഭരണസമിതി ആയി കഴിഞ്ഞാലും ഏറ്റവും നല്ല രീതിയിൽ ആ ഭരണസമിതി ഏകോപിപ്പിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി നഗരസഭയെ പ്രാപ്തമാക്കിയിട്ടുള്ളത്.
0: വീട്
1: എന്റെ സ്വന്തം വീട് നെല്ലൂന്നിയാണ്, പണിച്ചിപ്പാറ. ഹസ്ബൻഡിന്റെ വീട് ഉളിയിൽ പൂമര എന്ന് പറയും, തില്ലങ്കേരി പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള പൂമരത്താണ് താമസം.
0: ഈ ഒരു ഇതിന് വരുന്നതിന് മുന്നേ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്?
1: ഞാൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ട്, ഒഴിവ് കണ്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് വന്നതാണ്.
0: എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും ഒഫീഷ്യലി ആയ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എന്താണ്
1: എന്റർടൈൻമെന്റ് വെച്ചാൽ? കുറച്ച് വായിക്കും, പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെയുണ്ട്, സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടെല്ലാം പോവാറുണ്ട്.
0: ഓക്കെ, പാട്ടുകളോടൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
1: പാട്ട് പാടാൻ അറിയില്ല, കേൾക്കാൻ ഇഷ്ടം.
0: ഏത് ടൈപ്പാണ്? മെലഡീസ് ആണോ?
1: മെലഡീസ് ആ കൂടുതൽ കേൾക്കാൻ ഇഷ്ടം.
0: ഇഷ്ടപ്പെട്ട ഗായകരാരെങ്കിലും ഉണ്ടാവുമല്ലോ?
1: ചിത്ര ചേച്ചിനെ ഇഷ്ടമാണ് ഒരുപാട്, യേശുദാസ് എല്ലാരും ഇഷ്ടം.
0: ഒരിക്കലും പാടിയിട്ടില്ല?
1: പാടിയിട്ടില്ല, പാടിയിട്ടില്ല.
0: കവിതകളൊക്കെ ചൊല്ല?
1: ഇല്ല, കവിതകൾ കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ അങ്ങനെ ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെട്ട പാട്ട് പാടാൻ അവസരമുണ്ട്, അപ്പൊ പാടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾപ്പിക്കാം. ചിത്ര ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞു, സ്വാഭാവികമായിട്ടും അപ്പൊ ചിത്ര ചേച്ചിയുടെ പാട്ട് തന്നെ ആയിരിക്കും ചോദിക്കുക.
1: ഇല്ല, ഏതായാലും കുഴപ്പമില്ല.
0: അപ്പൊ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ. ചില നമുക്ക് നൊസ്റ്റാൾജി ഉണ്ടാവില്ലേ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ? വല്ലാത്തൊരു ഫീൽ അല്ലേ?
1: ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആരാരും കാണാതെ നല്ല പാട്ട്.
0: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഹസ്ബൻഡിന്.
0: ഹസ്ബൻഡിന്റെ പേര്
1: സരീഷ്.
0: എന്താ ചെയ്യുന്നത്?
1: അവർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മട്ടന്നൂർ സരീഷ് പൂമരം.
0: അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി ചോദിച്ച പാട്ട് നമുക്ക് ശ്രോതാക്കളെയും കൂടി കേൾപ്പിക്കാം.

0: അറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ പൊറോറയിൽ ക്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ചേച്ചിമാരുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെന്താ?
2: ശൈലജ.
1: കുറേ ആയി ഇവിടെ വർക്ക് ചെയ്യുന്നേ?
2: ഒരു കൊല്ലായി.
1: വീട് എവിടെയാ?
2: പെരിഞ്ചേരി.
1: അപ്പൊ എങ്ങനെയാ എത്തുക?
2: വണ്ടിക്ക്.
1: രാവിലെ വരുന്ന ബസ് നിങ്ങൾ വരും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പണിയൊക്കെ?
2: നല്ല
1: സമാധാനം.
2: സമാധാനം, ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, നല്ല.
1: എന്തൊക്കെയാണ് ഉള്ളത് പണി?
2: പണി നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ എല്ലാം വേർതിരിക്കല്.
1: അതായത് നമ്മളെ ഹരിതകർമ്മസേന ഇവിടെ കൊണ്ടുവിടുന്ന പ്ലാസ്റ്റിക്കുകള് നിങ്ങൾ വേർതിരിക്കുക.
2: നമ്മളെ പണി ഇങ്ങനെ റോഡ് എല്ലാം ഇല്ലേ, റോഡ് മേലെല്ലാം ഉള്ള പ്ലാസ്റ്റിക് എല്ലാം നീക്കം ചെയ്യല്, എടുക്കലാണ്. എടുത്ത് വേർതിരിച്ച് ഇടും.
1: രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും?
2: ഇല്ല,
1: പിന്നെ ഷിഫ്റ്റ് ആണോ?
2: അതെ, ചേരെ 7 മണി മുതൽ 1 മണി വരെ.
1: അന്നേരം കണക്കായിട്ട് ഇവിടുന്ന് ബസ് ഉണ്ട്?
2: ബസ്സിലെ വരും, വണ്ടി ഉണ്ടാവും.
1: ഇവിടെ വണ്ടി കൊണ്ടിറക്കി തരുമോ? ഒരു മഴക്കാലമായി അല്ലേ, മഴക്കാലമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ?
2: മഴക്കാലം അങ്ങനെ പ്രശ്നമായിട്ട് ഇല്ല.

0: ഒരിക്കൽ നമ്മൾ വന്നപ്പോ ഈ ഒരു സ്മെല്ല് അങ്ങനെ
1: കോഴി വേസ്റ്റ് അങ്ങനെ
0: കോഴി വേസ്റ്റിന്റെ
1: വേസ്റ്റിന്റെ
0: ഫാം ഉണ്ടാ ഇവരതല്ല ഒക്കെ വേറെ പ്രൈവറ്റിന്റെ ആയിരിക്കും
1: പ്രൈവറ്റിന്റെ.
0: ഏച്ചി സിനിമയൊക്കെ
1: കാണാറുണ്ടോ?
0: ഇഷ്ടമാണോ സിനിമ കാണാൻ? ടാക്കീസ് പോയിട്ടാണോ ടി വി നാണോ?
1: വീട്ടിൽ നിന്നാണ്.
0: ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
1: വീട്ടിൽ നിന്നതാ.
2: വീട്ടിൽ നിന്നത്.
0: ആരാണ് നടനോ നടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടപ്പെട്ട?
1: മമ്മൂട്ടിനെല്ലാം ഇഷ്ടമാണ്.
0: ടാക്കീസിൽ പോയിട്ട് ലാസ്റ്റ് കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ?
1: പോയിട്ടില്ല,
0: കുറെ വർഷമായി അല്ലേ.
1: ലാസ്റ്റ് കണ്ട് പുലിമുരുകെ.
0: നല്ല സിനിമ അല്ലേ. എല്ലാരും കൂടി നിങ്ങൾ എല്ലാരും കൂടി പോയിട്ടാന്നല്ലോ?
1: നമ്മള് ഫാമിലി മക്കളടക്കം പോയിട്ട് എല്ലാരും മോനും മോന്റെ ഭാര്യയും കുട്ടികളെല്ലാം പോയിട്ട് കാണണം.
0: എല്ലാരും വീട്ടിലെ എല്ലാരും പേര് പറഞ്ഞു.
1: എന്റെ മോന്റെ പേര് അനൂപ്, മോന്റെ ഭാര്യന്റെ ധന്യ, മോന്റെ കുട്ടീൻ്റെ പേര് ആദികൃഷ്ണ, മോന്റെ കുട്ടി തന്നെ ആത്മിക.
0: മക്കള് പഠിക്കുന്നുണ്ടോ?
1: മോനെ ആറാം ക്ലാസ്സിലേക്ക്, ഇപ്പം കൈനിക്കേക്ക് കുയിക്കൽ സ്കൂളിൽ നിന്ന് പാസ്സായിട്ട് കൈനിക്കേക്ക് പോയി. മോള് മൂന്നാം ക്ലാസ്സിലേക്ക് പോയി.
0: പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടുവോ? പാടുമല്ലോ. പാട്ട് ഇഷ്ടമാണോ? അത് നമ്മൾ ഈ പരിപാടിയിലേക്ക് കൂടി പാട്ട് കേൾപ്പിച്ചുതരും. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോ.
1: ഇഷ്ടമുള്ള പാട്ട്
0: കേൾക്കലുണ്ടോ? പാട്ട്
1: പാട്ടെല്ലാം കേൾക്കലുണ്ട്.
0: പഴയ കാലത്തെ പാട്ടാണോ
1: ഇഷ്ടം? പുതിയ കാലത്തെ പാട്ടാണോ?
0: പഴയതല്ല, ഇഷ്ടം. കൊച്ചുമക്കെല്ലാം പാട്ട് പാടിക്കൊടുക്കുവാണ്? പാടി പാടിക്കൊടുക്കും. ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞു ഇതിലെ കേൾപ്പിക്കാം.
1: പുലിമുരുകൻ്റെ അത്തെ അയപ്പാട്ട് മതി.
0: അപ്പോ ആ പാട്ട് കേൾപ്പിക്കും.
1: ഓക്കെ, താങ്ക് യു.

0: അപ്പോ നമുക്ക് അടുത്ത ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ?
1: ഷീബ.
0: എവിടെ വീട്?
1: കിച്ചേരി.
0: എല്ലാരും നിങ്ങൾ ഒരുമിച്ചാണോ വരിക?
1: അല്ല, നമ്മളെല്ലാരും ഓഫീസിലെത്തുവീസിന്ന്
0: അവരിങ്ങോട്ടേക്ക് വണ്ടിയായി വിടുവയ്യാ.
1: ഡ്യൂട്ടി അടിയാൻ അങ്ങോട്ടേക്ക് വരും.
0: എങ്ങനെയാണ് ഡ്യൂട്ടി? ഒരാഴ്ചയിലാണോ മാറുക, അല്ല മാസത്തിലാണോ?
1: അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഓരോ ദിവസം ഓരോ സ്ഥലത്തിടും.
0: ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ്. സ്ഥിരമായിട്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. കുറെ ആയോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്?
1: നമ്മളൊരു കൊല്ലാകാലായി.
0: ഇതിനു മുന്നേ എന്താ ചെയ്തിട്ടുണ്ടായേ?
1: ഇതിനു മുന്നേ തൊഴിലുറപ്പിന് പോവും, പിന്നെ ഇടക്ക് നാടൻ പണിക്കലും പോവും.
0: വീട്ടിലാർക്കുള്ളത്?
1: വീട്ടില് ഞാന്, മോനെ, അമ്മ. അമ്മേന്റെ പേര് യശോദ, മോന്റെ പേര് അനുജിത്ത്.
0: പഠിക്കാണോ എന്തെങ്കിലും ജോലി?
1: ഇല്ല, ഓനെ ഫാബ്രിക്കേഷന്റെ പണി പഠിക്കുന്നു.
0: പഠിക്കുന്നതാണ്.
1: ഓനെ വിളിക്കല്ലേ?
0: സിനിമയൊക്കെ കാണാൻ പോകാറുണ്ട?
1: സിനിമ ഒക്കെ ഒന്നും പോകില്ല.
0: പാട്ട് ഇഷ്ടമാണോ?
1: പാട്ട് ഇഷ്ടം.
0: ഇഷ്ടം. ഏത് പാട്ടാ കൂടുതൽ ഇഷ്ടം? പഴയ
1: പാട്ട്. പഴയ പാട്ട്.
0: പഴയ പാട്ട്. എന്നൊരു പാട്ട് പാടി തരുവാ? പാടൂല. അപ്പൊ ഒരു പാട്ട് ഇതിലേക്ക് കൂടി കേൾപ്പിച്ചേരെ. ഏത് പാട്ടാ കേക്കണ്ടേ?
1: പഴയ പാട്ട് ഏതായാലും
0: ദാസേട്ടന്റെ ഒരു പാട്ട് കേൾപ്പിച്ചേരാ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മലയാള സിനിമയിലെ സൗമ്യ സാന്നിധ്യവും നായകനായും വില്ലനായും സ്വഭാവ നടനായും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ കലാകാരനുമായിരുന്നു സുകുമാരൻ. 1945 March 18 ജനിച്ച അദ്ദേഹം 1997 June 16 നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇന്നത്തെ സ്മൃതിഗീതം പരിപാടിയിൽ സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിലെ മനോഹര ഗാനങ്ങളിലൂടെ അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം. ആദ്യ ഗാനം ചുമടുതാങ്ങി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും ആലപിച്ച ഗാനം.

സുകുമാരൻ രഘു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചുമടുതാങ്ങി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ചിത്രത്തിലെ ഏറ്റവും ജനപ്രിയ ഗാനങ്ങളിലൊന്ന് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് എം കെ അർജുനൻ ഈണമൊരുക്കിയ ശംഖുപുഷ്പം എന്ന ചിത്രത്തിലെ യേശുദാസ്.

വേണു എന്ന കഥാപാത്രമായി സുകുമാരൻ അഭിനയിച്ച ചിത്രമാണ് ശംഖുപുഷ്പം. വില്ലൻ വേഷങ്ങളിൽ പോലും നായകന്റെ തുല്യമായ സ്വീകാര്യത നേടാൻ കഴിഞ്ഞത് സുകുമാരന്റെ ഒരു പ്രത്യേകതയായിരുന്നു. കർപ്പൂര തുളസിപ്പന്തൽ എന്ന് തുടങ്ങുന്ന അംഗീകാരം എന്ന ചിത്രത്തിലെ ഗാനം മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ ശ്രദ്ധേയ സൃഷ്ടികളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ചിത്രത്തിൽ രവി എന്ന കഥാപാത്രമായി സുകുമാരൻ അഭിനയിച്ചു.

എഴുപതുകളിലെ മലയാള സിനിമയിൽ പ്രണയനായകനായും കുടുംബ കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട സുകുമാരന്റെ അഭിനയ ജീവിതം അതിവേഗം വളർന്നു. പ്രാർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം

0: സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിയായിരുന്നു സുകുമാരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരാധകരും വിമർശകരും ഒരുപോലെ ഉണ്ടായിരുന്നു. അടുത്ത ഗാനം കേൾക്കാം, ഓമനക്കുഞ്ഞി എന്ന ചിത്രഗാനം.
1: ഭഗവത്ഗീതയും

സുകുമാരൻ എന്ന നടന്റെ പ്രത്യേകത ഏതുതരം കഥാപാത്രവും അനായാസം അവതരിപ്പിക്കാനുള്ള കഴിവായിരുന്നു. 70s, 80s മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം. അടുത്ത ഗാനം കേൾക്കാം. യേശുദാസാണ് ആലപിച്ചത്.

ശാലിനി എന്റെ കൂട്ടുകാരി എന്ന പത്മരാജൻ ചിത്രത്തിൽ സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രം യുവതലമുറയുടെ ശ്രദ്ധ നേടിയിരുന്നു. യാഥാർത്ഥ്യത്തോട് ചേർന്ന അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത.

എഴുപതുകളുടെയും എൺപതുകളുടെയും അവസാനം സുകുമാരൻ ആക്ഷൻ ചിത്രങ്ങളിലെ ജനപ്രിയ നായകനായി മാറി. അങ്ങാടി, കോളിളക്കം, അഹിംസ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ തീപ്പൊരി സംഭാഷണങ്ങൾ ആരാധകർ ആഘോഷമാക്കി. അടുത്ത ഗാനം ടാക്സിക്കാർ എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് ആലപിക്കുന്നു.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: മലയാള സിനിമയിൽ നായകനായും വില്ലനായും സ്വഭാവ നടനായും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ കലാകാരനാണ് സുകുമാരൻ. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശനം. പിന്നീട് രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്ന് സുകുമാരന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ ചില മനോഹര ഗാനങ്ങളിലൂടെ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം. മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ രചിച്ച് ഉഷാഖ് എന്ന ഈണമൊരുക്കിയ ഗാനം എസ് ജാനകി ആലപിക്കുന്നു.

സുകുമാരൻ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഒരു CBI ഡയറിക്കുറിപ്പിലെ DYSP ദേവദാസ്. ആത്മവിശ്വാസവും അധികാരഭാവവും നിറഞ്ഞ ആ കഥാപാത്രം ഇന്നും മലയാള സിനിമാ പ്രേമികൾ ഓർക്കുന്നു. പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. സംഗീതം വി ദക്ഷിണാമൂർത്തി.

നായകനായി തിളങ്ങിയതുപോലെ വില്ലൻ കഥാപാത്രങ്ങളിലും സുകുമാരൻ തന്റേതായ മുദ്ര പതിപ്പിച്ചു. ശക്തമായ വ്യക്തിത്വവും സംഭാഷണ ശൈലിയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. അടുത്ത ഗാനം കേൾക്കാം. യേശുദാസ് ആലപിച്ച മുല്ലനേരിയുടെ ഗാനരചനയിൽ ശ്യാം ഈണമൊരുക്കിയ ഗാനം, ചിത്രം ഞാവൽപ്പഴങ്ങൾ.

ഓഗസ്റ്റ് 1, അധിപൻ, മുദ്ര, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങി പിന്നീട് വന്ന ചിത്രങ്ങളിലും സുകുമാരൻ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചു. ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും സുജാത മോഹനുമാണ് ഗാനം ആലപിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം.

കഥാപാത്രങ്ങൾ മാഞ്ഞു പോയാലും അവയ്ക്ക് ജീവൻ നൽകിയ കലാകാരൻ പ്രേക്ഷക മനസ്സുകളിൽ എന്നും നിലനിൽക്കും. മലയാള സിനിമയുടെ അനശ്വര സാന്നിധ്യമായ സുകുമാരന് സ്നേഹാദരങ്ങളോടെ പ്രണാമം.

അഭിനയ മികവ് കൊണ്ടും വ്യക്തിത്വം കൊണ്ടും മലയാള സിനിമയിൽ വേറിട്ടൊരു സ്ഥാനം നേടിയ കലാകാരനായിരുന്നു സുകുമാരൻ. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. മലയാള സിനിമയിലെ മറ്റൊരു വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇന്ന് മക്കളായ ഇന്ദ്രജിത്ത് സുകുമാരൻ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരിലൂടെ തുടരുന്നത്. ഭ്രഷ്ട എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. വാണി ജയറാമും സംഘവും ആലപിക്കുന്ന ഗാനം. നാട്ടിക ശിവറാമിന്റെ ഗാനരചന, എം എസ് ബാബുരാജിന്റെ സംഗീതം.

അധ്യാപക ജീവിതത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ സുകുമാരൻ തന്റെ ആദ്യ ചിത്രമായ നിർമാല്യത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് മലയാള സിനിമയിലെ ആംഗ്രി യങ് മാൻ എന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യനായ നടനായി അദ്ദേഹം മാറി. ശംഖുപുഷ്പ എന്ന ചിത്രത്തിലെ ഡോക്ടർ വേണു എന്ന കഥാപാത്രമാണ് സുകുമാരന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായത്. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ സംഭാഷണ ശൈലിയും ശക്തമായ ശബ്ദവും പ്രേക്ഷകർ ഏറ്റെടുത്തു. ഗാന്ധർവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ബി വസന്തിയും ആലപിച്ച ഗാനം പി ഭാസ്കരന്റേതാണ്. എം എസ് ബാബുരാജിന്റെ സംഗീതം.

നായകനായും വില്ലനായും സ്വഭാവ നടനായും മലയാള സിനിമയ്ക്ക് നിരവധി മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുകുമാരൻ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ ആദരാഞ്ജലി.

0: ഇന്നത്തെ സ്മൃതിഗീതം ഇവിടെ അവസാനിക്കുന്നു.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

1948 ജ്യേഷ്ഠം 27. 2026 ജൂൺ 17 ബുധനാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.